ഒരു വലിയ കൊടുങ്കാതിൽ ചിറകുകൾക്ക് പരിക്കേറ്റ് താഴെ വീണ ഒരു ചെറിയ പക്ഷി. തനിക്കിനി ഒരിക്കലും പറക്കാൻ കഴിയില്ലെന്ന് കരുതി നിരാശയോടെയിരുന്നു. എന്നാൽ തന്റെ അരികിൽ പാറക്കെട്ടുകൾക്കിടയിൽ ഞെരിങ്ങിയിട്ടും തളരാതെ സൂര്യപ്രകാശത്തിലേക്ക് ജീവന് വേണ്ടി വളർന്നു നിൽക്കുന്ന ഒരു ചെറിയ ചെടിയെ അവൾ ശ്രദ്ധിച്ചു. ആ കാഴ്ച അവളിൽ പുതിയൊരു പ്രതീക്ഷ ഉണർത്തി. വീഴ്ചകൾ ഒരിക്കലും അവസാനമല്ലെന്നും അത് കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കാനുള്ള തുടക്കമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. വേദനകളെ വകവെക്കാതെ ദിവസങ്ങളോളം അവൾ വീണ്ടും വീണ്ടും ചിറകടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൾ ആകാശത്തിന്റെ അനന്തതയിലേക്ക് മുമ്പത്തേക്കാൾ ഉയരത്തിൽ പറന്നുയർന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 23, കൊല്ലവർഷം 1202, കന്നി 7, ബുധനാഴ്ച. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ തനതായ ചികിത്സാ രീതിയായ ആയുർവേദത്തിന്റെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ധന്വന്തരി ജയന്തി ദിവസമായ ഇന്ന് ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കുന്നത്. 2016 ഭാരത സർക്കാരിന്റെ ആയുഷ് മന്ത്രാലയമാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. കേവലം രോഗശാന്തിക്കപ്പുറം ശാരീരികവും മാനസികവുമായ ആരോഗ്യ സംരക്ഷണത്തിന് പ്രകൃതിദത്തമായ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. പാർശ്വഫലങ്ങളില്ലാത്തതും ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ സഹായിക്കുന്നതുമായ ആയുർവേദത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ ഈ ദിനാചരണം വലിയൊരു പങ്ക് വഹിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: மார்னிங் போஜோ.
1: ஹே ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜி சுல்தானா. സ്റ്റുഡിയോകളിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു, 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളുമായാണ് ഞാനതായി ഒരു മനോഹരമായിട്ടുള്ള രാവിലെയിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതിന് അത്യാവശ്യം പുറത്തൊക്കെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്നത് ഒരു മനോഹരമായിട്ടുള്ള വരികളാണ്. ഇന്നലകളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഇന്നലേക്ക് പുതിയ പ്രതീക്ഷകളോടെ ഉണരാൻ പ്രകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഓരോ പുതിയ പുലരിയും അല്ലേ. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ അത്. ഇന്നലെ നമ്മൾ എന്ത് തന്നെ അനുഭവിച്ചിരുന്നാലും ജോലിസ്ഥലത്തോ കോളേജിലോ ഒക്കെ എന്തൊക്കെ ടെൻഷനുകൾ ഉണ്ടായിരുന്നാലും അതൊക്കെ ഇന്നലെയോടെ അവസാനിച്ചു. ഇന്ന് തികച്ചും പുതിയൊരു ദിവസമാണ്. നമുക്കിഷ്ടമുള്ള നിറങ്ങൾ ചാലിച്ച് വരയ്ക്കാൻ കാത്തിരിക്കുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ക്യാൻവാസ് തന്നെയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. പുതിയ രീതിയിലൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിങ്ങനെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: കല്യാണം

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: மார்னிங் மோஜோ.
1: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 12 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ്, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു കുഴമ്പിൻ്റെയും പച്ചമരുന്നുകളുടെയും ഒക്കെ ഒരു പ്രത്യേക മണമാണല്ലേ. പക്ഷേ സത്യത്തിൽ ആയുർവേദം എന്നത് വെറും ഒരു ചികിത്സാ രീതി മാത്രമല്ല, അതൊരു മനോഹരമായ ജീവിതചര്യ കൂടിയാണ്. നമ്മുടെ തൊടിയിലെ തുളസിയും പനിക്കൂർക്കയും തൊട്ട് പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന ചെറിയ ഒറ്റമൂലികൾ വരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു തിരക്കേറിയ ഓട്ടപ്പാച്ചിലിനിടയിൽ ശരീരത്തെയും മനസ്സിനെയും പ്രകൃതിയോട് ചേർത്ത് നിർത്താൻ ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദിവസവും നമ്മൾ ചെയ്യുന്ന വോക്കൗട്ടും കൃത്യമായ വെള്ളം കുടിക്കുന്ന ശീലവും ചിട്ടയായ ഡയറ്റും ഒക്കെ ഈ ഒരു ആയുർവേദം പറയുന്ന ആ ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആസ്ട്രോ FM 90 എല്ലാ ലിസണേഴ്സിനും നല്ലൊരു നാഷണൽ ആയുർവേദ ഡേ നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും നീരവ് ഭൈചാനും ഇന്നിറങ്ങും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. 12,600 വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രപതി ബിരുദം സമ്മാനിക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരം ആശ്രമത്തിൽ ചട്ടമ്പി സ്വാമികളുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. തിരുവനന്തപുരത്ത് നടക്കുന്ന SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ലഹരിക്കടത്ത് ലോകത്തിനാകെ ഭീഷണിയാണെന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സ് മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയെ ലഹരി മുക്തമാക്കുന്നതിനുമായി സർക്കാർ പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും തമ്മിൽ ശക്തമായ സാമ്പത്തിക വികസന പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ നടന്ന UN ഹൈ ലെവൽ വീക്കിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റം ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യയെ മാറ്റിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഒരൊറ്റ കേന്ദ്രത്തിൽ ലഭ്യമാക്കുന്നതിനായി പ്രമുഖ നഗരങ്ങളിൽ സംയോജിത വാണിജ്യ വ്യവസായ ഓഫീസുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ശില്പശാലയിലാണ് പ്രഖ്യാപനം. ഭൌതിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ കുനാർ പക്തിക പ്രവിശ്യകളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. പരമാധികാരമുള്ള അയൽ രാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: We strongly condemned the attacks from Pakistan, the airstrikes which were launched on Afghanistan in their Kunar and Paktika province. In this airstrikes, several civilians have been killed. We deeply offer our condolences on the precious lives lost. Such instances of aggression against a sovereign neighbor goes against the regional peace and security. We also reaffirm our support for Afghanistan, for their independence, for the sovereignty, for their territorial integrity.
1: ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ പ്രായോഗിക നടപടികളും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് വ്യോമയാന മന്ത്രാലയം. രാജ്യത്തുടനീളം പ്രാദേശിക വ്യോമയാന ബന്ധം ശക്തിപ്പെടുത്തുന്ന രാജ്യത്തെ ഏറ്റവും വിപ്ലവകരമായ പദ്ധതികളിലൊന്നാണ് ഉഡാനെന്ന് കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. പദ്ധതി 10 വർഷത്തേക്ക് കൂടി നീട്ടിയ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം 100 പുതിയ വിമാനത്താവളങ്ങളും 200 ഹെലിപോർട്ടുകളും ഹെലിപാഡുകളും നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 11th ആയുർവേദ ദിനം സംഘടിപ്പിക്കും. ആയുർവേദ സ്ഥാപനങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കും. ആയുഷ് മിഷൻ 2030 റിപ്പോർട്ട് ഇന്ത്യയിലെ ആയുഷ് സംബന്ധിയായ കണ്ടുപിടുത്തങ്ങളുടെ സ്ഥിതി വിവര റിപ്പോർട്ട്, അസസ്മെന്റ് സ്കെയിൽ വെബ് പോർട്ടൽ എന്നിവയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. ആയുർവേദ ദിനാചരണത്തിന് സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021 ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ പദ്ധതി നിർമ്മാണത്തിന് മുമ്പ് തന്നെ കുറവുകൾ കണ്ടെത്തി പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ തുടങ്ങിയവയുടെ ശരിയായ വികസനത്തിന് പദ്ധതി സഹായകരമാകുന്നു. ബ്രസീലിലെ ചൂരമീനുകളിൽ വിരകൾ കണ്ടെത്തിയെന്ന വാർത്തകളുടെ പേരിൽ ആശങ്ക വേണ്ടെന്നും ഇന്ത്യൻ തീരങ്ങളിൽ ലഭിക്കുന്ന ചൂര സുരക്ഷിതമാണെന്നും കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ഇന്ത്യയിൽ പിടിക്കുന്ന ചൂരമീനുകളിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിരകളുടെ ഭീഷണിയില്ലെന്നും ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നും സ്ഥാപനം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
4: മത്സ്യജീവശാസ്ത്ര പഠനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ തീരങ്ങളിൽ ലഭ്യമായ ചൂര ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളെ CMFRA ശാസ്ത്രജ്ഞർ കൃത്യമായി നിരീക്ഷിക്കാറുണ്ടെന്നും എന്നാൽ ഇവയിൽ മനുഷ്യർക്ക് ഹാനികരമാകുന്ന തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. ശരിയായ രീതിയിൽ വൃത്തിയാക്കി വേവിച്ച് ഉപയോഗിച്ചാൽ മത്സ്യത്തിന്റെ പോഷക ഗുണങ്ങൾ സുരക്ഷിതമായി പ്രയോജനപ്പെടുത്താമെന്നും CMFRA വ്യക്തമാക്കി.
1: ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ മനു ഭാക്കർ, സുരുജി സിംഗ്, ഇഷാ സിംഗ് എന്നിവർ മത്സരിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ മീര ഭായ് ചാനു വനിതകളുടെ 49 കിലോഗ്രാം ഫൈനലിൽ മത്സരിക്കും. ഇന്ത്യൻ തുഴച്ചിൽ താരം ബൽരാജ് പൻവാർ പുരുഷന്മാരുടെ സിംഗിൾസ് സെക്സിൽ ഫൈനലിലേക്ക് യോഗ്യത നേടി. പുരുഷ ബാഡ്മിന്റണിലും വനിതകളുടെ വുഷുവിലും ഇന്ത്യ ഇതിനകം മെഡലുകൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നടന്ന ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഗെയിംസിലെ രാജ്യത്തിന്റെ ആദ്യ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഈ വിജയത്തോടെ 7 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2ാം പാദ മത്സരവും ഇന്ന് കൊല്ലം മൺറോ തുരുത്തിലെ കല്ലടയാറ്റിൽ നടക്കും. 9 ചുണ്ടൻവള്ളങ്ങൾ മത്സരിക്കും. കൊല്ലത്ത് നിന്നും ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 5 പതിറ്റാണ്ടായി 28 ഓണ ദിവസം നടന്നുവരുന്ന പരമ്പരാഗത ജലോത്സവമായ കല്ലട ജലോത്സവവും 6ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 2ാം പാദ മത്സരവുമാണ് ഇന്ന് നടക്കുക. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായത് മുതൽ 28 ഓണ ദിവസം കല്ലട ജലോത്സവം എന്ന പദവ് തെറ്റിയിരുന്നു. ആദ്യമായാണ് കല്ലട ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗും 28 ഓണത്തിന് നടക്കുന്നത്. കേരളത്തിലെ പ്രശസ്തമായ 9 ചുണ്ടൻവള്ളങ്ങൾക്ക് പുറമെ വെപ്പ്, ഇരട്ടുകുത്തി വിഭാഗങ്ങളിലായി 15ഓളം വള്ളങ്ങളും ജലോത്സവത്തിൽ പങ്കെടുക്കും.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഛത്തീസ്ഗഡ്, തീരദേശ ആന്ധ്ര, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ബീഹാർ, ഝാർഖണ്ഡ്, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, മാഹി, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉഡാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിനായി 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് വ്യോമയാന മന്ത്രാലയം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദമെന്ന പ്രമേയത്തിൽ ഇന്ന് ദേശീയ ആയുർവേദ ദിനം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ നിന്നും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
6: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യയുടെ മനു ഭാക്കറും മീരാഭായ് ചാനുവും ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടാർക്കൊപ്പം.
8: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
8: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
10: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
11: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
12: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
13: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
12: ഒരുമിച്ച് കിട്ടാനോ?
13: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
12: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
11: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
14: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
15: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashraya FM 90 Nadinuppam. നാട്ടാർക്കൊപ്പം സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആശ്രയ എഫ് എം 90 എല്ലാ ലിസണേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ്, ലോക സമാധാന ദിനമായിട്ടുള്ള 2026 സെപ്റ്റംബർ 21 മുതൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രവാചകനായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ കലയപുരം ആശ്രയ സങ്കേതത്തിൽ വെച്ച് സമന്വയം 2026 സെമിനാർ പരമ്പര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതായത് 23-ാം തീയതിയിലെ പരിപാടിയെ പറ്റി പറയാനാണെങ്കിൽ, അതായത് ഇന്നത്തെ ദിവസം നടക്കുന്ന പരിപാടിയെ പറ്റി പറയാനാണെങ്കിൽ, ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് റിട്ടയേർഡ് ജഡ്ജി ആയിട്ടുള്ള, കേരള ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറാണ്. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി എത്തുന്നത് ഡോക്ടർ യുഹാനോൻ മാർ തേവോദോറോസ് തിരുമേനിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന സെമിനാർ ടോപ്പിക്കിനെ പറ്റി പറയാനാണെങ്കിൽ, ലിംഗസമത്വത്തിലേക്ക് ഇനി എത്ര ദൂരം എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ മാമാണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലെ പങ്കാളികളാവുന്നതാണ്. സോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്, കൂടെയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana, on Ashriya FM 90, Nadinopam, Natarkopam, Studio Clock, Lipol, Samayam Krithyam. 8 mani kazhinju, 1 minute aayirikki, appol ee oru time, nammada Morning Mojo il education segment aanu, ini korchu nerathekku. Nammal educationumayi related aayittulla updates okke aanu kelkkuvan pogunnathu. Yes, aadyam thanne. പനങ്ങോടുള്ള നമ്മുടെ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയായിട്ടുള്ള കുഫോസിൽ എംടെക് ഫുഡ് ടെക്നോളജി കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് കേട്ടോ ഇത്. ഈ പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ കൃത്യം 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിശ്ചിത ഗേറ്റ് സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിമാസ ഫെലോഷിപ്പും ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എംടെക് ഫുഡ് ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് www.kufos.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 8921818151 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.kufos.ac.in എന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ 8921818151 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തരം അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ഇനി ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേട്ട് അറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
7: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം ഡോട്ട് പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈ വറി.
6: മോർണിംഗ് മോജോ.
7: Once again, we are back on Morning Mojo with me, RJ Sultana. Studio clock ലിപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 11 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. സോ ഇനി എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനായിട്ടുണ്ട്. യെസ്, നിയമപഠനം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇതാ ഒരു കിടലൻ അപ്ഡേറ്റ് കൂടി എത്തിയിരിക്കുകയാണ്. ഗവൺമെൻറ് ലോ കോളേജുകളിലേക്കും അതുപോലെ സർക്കാരുമായി സീറ്റ് പങ്കിടുന്ന മറ്റ് സ്വാശ്രയ ലോ കോളേജുകളിലേക്കുമുള്ള ത്രിവത്സര, പഞ്ചവത്സര, അതായത് 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ LLB കോഴ്സുകളുടെ അന്തിമ വേക്കൻസി സീറ്റ് അലോട്ട്മെന്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വരുന്ന 26-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നടത്തേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ കാത്തിരിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു ഇൻഫോർമേഷൻ മാക്സിമം ഷെയർ ചെയ്യട്ടോ. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എഡ്യൂക്കേഷൻ സെഗ്മെന്റ് ഇതാ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിക്കാം ടു ദ നമ്പർ 0491904 0974219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490905266409. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കേ, ഓർമ്മയുണ്ട്.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
8: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. സോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസും കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9565490909 6649090 നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ്. എ മാത്തമാറ്റീഷ്യൻ വൺസ് സെഡ്, മൈ ലവ് ഫോർ മൈ ഫ്രണ്ട്സ് ഈസ് ലൈക്ക് എ സർക്കിൾ. ഇറ്റ് ഹാസ് നോ സൈഡ്സ് ടു ബി ബ്രോക്കൻ, നോ എൻഡ്സ് ടു ബി എൻഡഡ്, ആൻഡ് നോ ആംഗിൾ ടു ബി മെഷേർഡ്. അമേസിംഗ് ഡേ എന്ന് പറഞ്ഞാണ് മനോജ് ഏട്ടൻ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര ഒരു അർത്ഥവത്തായിട്ടുള്ള വരികൾ നിറഞ്ഞ ഒരു പിക്ചർ മെസ്സേജ് ആണ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. കാരണം ഒരു മാത്തമാറ്റീഷ്യൻ ഒരിക്കൽ പറയുകയാണ്, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോടുള്ള പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തം പോലെയാണ്. അതായത് അവിടെ എന്ന് വെച്ചാൽ ഒരു എൻഡ്, ഒരു ആംഗിൾ ഇല്ല, ഒരു പോയിന്റ് ഇല്ല, ഒരു എൻഡ് ഇല്ല. അത് വളരെ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഫ്ലോലെസ് ആയിട്ടുള്ള, നല്ല എഫേർട്ട്ലെസ് ആയിട്ടുള്ള നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്ക് നമ്മളായിരിക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ള നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു ദിവസം വിഷ് ചെയ്യാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനം, സെപ്റ്റംബർ 23. കൈകൾ സംസാരിക്കുമ്പോൾ ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നു. ഹാപ്പി ബുധനാഴ്ച, സ്നേഹവും സമത്വവും നിറഞ്ഞ മനോഹര ദിനാശംസകൾ എന്ന് പറഞ്ഞൊരു പിക്ചർ മെസ്സേജ് ആണ് മിനി ചേച്ചി അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഇന്നൊരു ആംഗ്യ ഭാഷാ ദിനമാണ്. ആൻഡ് ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള പിക്ചർ മെസ്സേജ് അയച്ചിട്ടുള്ള മിനി ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ FM. ഇന്ന് ജന്മദിനമായ റേഡിയോ സുഹൃത്ത് അമ്പിളി സുനിലിന്റെ മകൾ സലിൻ അന്ന ജോൺ മോൾക്ക് ജന്മദിനാശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ചേട്ടൻ്റെ റേഡിയോ സുഹൃത്തായിട്ടുള്ള അമ്പിളി ചേച്ചിയുടെ മകളായിട്ടുള്ള സലിൻ അന്ന മോൾക്ക് നല്ലൊരു പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് മോക്ക്. എൻ്റെയും ആശ്രയ ഫോം 90 മുഹമ്മദ് ചേട്ടൻ്റെയും മകൻ നല്ല നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഒന്നുകൂടി വിഷ് ചെയ്യാനുണ്ട്. ഒരുപാട് വർഷം മോൾക്ക് ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു മനോഹരമായിട്ടുള്ള വിഷസ് അറിയിച്ചിട്ടുള്ള മുഹമ്മദ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള ഒരു ബുധനാഴ്ച ദിവസം കൂടി ആശംസിക്കാനുണ്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യാട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. ഇനി നിങ്ങളും നടക്കും തലയുടെ പോടി. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 44 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ്. വിഷിംഗ് സെഗ്മെന്റിൽ ഇപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയലേഖ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ് ആശ്രിയ, ഹായ് ഗുഡ് മോർണിംഗ് സുൽത്താന കുട്ടി. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനം ഒന്നും മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്കുണ്ടാവില്ല. എത്ര സ്നേഹിച്ചാലും കൂടെ നിന്നാലും ഒരു നിസ്സാര കാര്യം മതി, വെറുപ്പാകും. തനിച്ചിരിക്കുന്നതാണ് ഒരു തരത്തിൽ നല്ലത്, ഒന്നും പ്രതീക്ഷിച്ച് വേദനിക്കണ്ടല്ലോ. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സ്ഥാനങ്ങളൊന്നും മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് ഒരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. നമുക്കങ്ങനെ വാശി പിടിക്കാനും സാധിക്കില്ല. കാരണം ഓരോരുത്തരുടെയും ഈ ഒരു ഇൻഡിവിജ്വൽസിന്റെയും തീരുമാനമാണ് അവർക്ക് ആരെയൊക്കെ ഇഷ്ടപ്പെടണം, ആർക്കൊക്കെ സ്പേസ് കൊടുക്കണം എന്നുള്ളത്. ഒരു പക്ഷേ നമ്മളൊരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ എത്ര അമിതമായിട്ട് സ്നേഹിച്ചാലും കൂടെ നിന്നാലും ഒരു നിസ്സാര കാര്യം മതിയാകും അവർക്ക് നമ്മളോട് വെറുപ്പാകാൻ, അല്ലേ? അന്ന് അതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ തനിച്ചിരിക്കുന്നതാണ് ഓൾവേസ് ബെറ്റർ. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വഴികളാണ് ചേച്ചി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ജയലേഖ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ബുധനാഴ്ച ദിവസം ആശംസിക്കാനുണ്ട്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ആശ്രിയ, ഗുഡ് മോർണിംഗ്. ഹായ്, തിരിച്ചറിയാത്തവർ തുറന്നു പറഞ്ഞാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത തിരിച്ചറിവ് പോലും ഇല്ലാത്തവരുടെ ലോകത്താണിന്ന് നമ്മൾ. ശുഭദിനം ആശ്രയ എഫ് എമ്മിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ അറിയിക്കുന്നു. ഹായ് സുൽത്താന കുട്ടി, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഓരോ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പോലും ഒരു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ തിരിച്ചറിയണമെന്നില്ല. അങ്ങനെ തിരിച്ചറിയാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തിരിച്ചറിയുവാൻ സാധിക്കട്ടെ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ജെനുവിൻ ആണെങ്കിൽ അവർ നന്നായിട്ട് മനസ്സിലാക്കുവാനും മുന്നോട്ട് പോകുവാനും ഒക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇങ്ങനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ചിട്ടുള്ള ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു ശുഭദിന ആശംസകൾ അറിയിക്കാനോ കേട്ടോ. ആൻഡ് ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളും നല്ല നല്ല വിശേഷങ്ങളും അതുപോലെ തന്നെ വിശ്വസം ഒക്കെ അറിയിക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474291909 0974219909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്വസം കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. സോ മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522649090 9562669090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്.

0: Morning, Mojo.
1: Yes, we are back on Morning Mojo with me, RJ Sultana on Ashriya FM 19 Adinopam, Natarkopam. Studio Clock Lipol, Samayam Krithyam, 9 Mani Kalinju, 1 Minute Ayirikki Aana. Appa Endalum Namukku Innathe Morning Mojo Ile Vision Segment Ida Ivide Ippol Wind Up Cheyyunna Time Ayirikki Aana. Adinu Munnayi Oru Listener Ingane Wait Cheyidirikkana To Vishwas Parayanayittu Namukku Aaranu Nokkam.
2: Hello.
1: Hello, Namaskaram. Aara Samsarikkunne?
2: അല്ലമീൻ,
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ പരിപാടി? ഇന്നത്തെ ദിവസം ഓച്ചറ ഉത്സവത്തിന് പോകുന്നുണ്ടോ? എന്നിട്ട്
2: പോകണം.
1: എപ്പോഴാണ് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത്? എപ്പോ പോകാനാണ് പ്ലാൻ ചെയ്യുന്നേ?
2: വൈകിട്ട്
1: പോകണം. ഓക്കെ, അപ്പൊ ഇന്ന് അടിച്ചു പൊളിക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. എല്ലാരോടും ഒന്നിച്ചാണോ പോകുന്നത് അതോ അല്ലമീൻ ഒറ്റയ്ക്കാണോ പോന്നെ? ഒറ്റയ്ക്കാ പോന്നെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് വിഷസ് ആർക്കാണ്, ആർക്ക് പറയാനായിട്ടാണ് വിളിച്ചത്? ആരുടെ?
2: ആദിത്യൻ.
1: ഓക്കെ, ആദിത്യൻ ഫ്രണ്ടാണോ? ഓക്കെ, ഫ്രണ്ടായിട്ടുള്ള ആദിത്യന് ബർത്ത്ഡേ വിഷസ് പറയാനായിട്ട് വിളിച്ചതാണല്ലേ? ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അല്ലമീനാണ്. അല്ലമീൻ അല്ലമീന്റെ സുഹൃത്തായിട്ടുള്ള ആദിത്യന്റെ ബർത്ത്ഡേ വിഷയാനായിട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആദിത്യന് അല്ലമീന്റെ സുഹൃത്തായിട്ടുള്ള ആദിത്യന് ഒരുപാട് നല്ലൊരു ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ കേട്ടോ. എന്റെയും മാസ്റ്റർ എഫ് എം 90 അല്ലമീന്റെയും പേരിൽ ഒരുപാട് വർഷം പോലും ഇങ്ങനെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകുവാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾസോ നമുക്ക് ഇനിയും ഒരുപാട് മെസ്സേജസ് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, മനസ്സ് എല്ലാവരെയും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടവരെ മറക്കുകയുമില്ല. ഒത്തിരി സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് കാത്തു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നമ്മുടെ മനസ്സിൽ ഒരാൾക്കൊരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മൾ അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അവരെ നമുക്ക് അങ്ങനെ ഒന്നും പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ മുന്നോട്ടുണ്ടാവട്ടെ. ആൻഡ് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറും മെസ്സേജ് അയച്ചിട്ടുള്ള കാത്തുവിനും കാത്തുവിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ബുധനാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സെലീന ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹാൽ സുൽത്താന കുട്ടി, മനോഹരമായ ഈ പ്രഭാതത്തിലെ സൂര്യരശ്മികളെ പോലെ നിങ്ങളുടെ ഈ ദിവസം തേജസ്സുള്ളതാകട്ടെ, ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് സെലീന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരിയാണ്, നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു മോർണിംഗ് കോട്ടാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയുള്ള എല്ലാവർക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ബുധനാഴ്ച ദിവസം ആശംസിക്കാൻ കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സിതാര ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രിയ, ഹായ്, ഗുഡ് മോർണിംഗ്. ചേർത്ത് വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഓർത്ത് വെക്കാത്ത ഒരു ദിനവും പോലും എന്നിൽ കൊഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് വരെ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടോടു കൂടിയുള്ള ഒരു ഗുഡ് മോർണിംഗ് വിഷാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുധനാഴ്ച ദിവസം ആശംസിക്കാനും കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് അപ്ഡേറ്റ്സും ആൻഡ് ഓൾസോ ഒരുപാട് കിടിലം പാട്ടുകളും കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റി നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറിയസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറിയസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറിയസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: Yes, we are back on Morning Mojo with me, RG Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 18 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ഇതാ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉടനെ ബാങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അത്യാവശ്യം ബാങ്ക് ഇടപാടുകൾ ഉള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. SBI യുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. വരുന്ന September 28 മുതൽ 30 വരെ ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത യൂണിയൻ 3 ദിവസത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചു. 4ാം ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ആയതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ വരുന്ന ഈ പണിമുടക്ക് കാരണം തുടർച്ചയായി 5 ദിവസം ബാങ്കുകളുടെ പ്രവർത്തനം ഭാഗികമായിട്ടെങ്കിലും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ നേരിട്ട് പോയി ചെയ്യേണ്ട എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ വരുന്ന വെള്ളിയാഴ്ചയ്ക്കകം തന്നെ പൂർത്തിയാക്കാൻ SBI പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആരും ഈ കാര്യം മറക്കേണ്ട. പെൻഷൻ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് ബാങ്കിൽ പോകുന്ന വീട്ടിലെ പ്രായമുള്ളവരെ കൂടി ഇതൊന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി നിങ്ങളും നടക്കും തലയുടെ പോടി. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
1: അസീസിയ മെഡിക്കൽ കോളേജ് മീന്നൂർ കൊല്ലം.
0: അതെ, റെഡി ആയില്ലേ?
2: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Morning, Mojo.
5: Yes, we are back on Morning Mojo with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി രാവും പകലും വിശ്രമമില്ലാതെ കഷ്ടപ്പെടുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒത്തിരി ഹാപ്പി ആക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി എത്തിയിരിക്കുന്നത്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുമായിട്ട് അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധിത അവധി അനുവദിക്കാൻ ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുകയാണ് കേട്ടോ. ക്രമസമാധാന ചുമതലയുള്ള ADGP പി വിജയൻ സാറാണ് ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ, അതായത് SHO ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ്. പോലീസുകാർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം കുറച്ച് ടൈം ചെലവഴിക്കാനും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു അവധി ദിവസം മുൻകൂട്ടി തന്നെ ഡ്യൂട്ടി രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രധാന അവസരങ്ങളിൽ അവർക്ക് അവധി അനുവദിക്കണമെന്നും വളരെ അടിയന്തരമായിട്ടുള്ള സാഹചര്യങ്ങളിലല്ലാതെ ഈ ഒരു വീക്ക്ലി ഓഫ് നിഷേധിക്കാൻ പാടില്ല എന്നും സർക്കുലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും കൃത്യമായി അവധി ലഭിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവികൾ നേരിട്ട് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നാടിന് കാവലൊരുക്കുന്നവർക്ക് അവരുടെ സ്വന്തം കുടുംബത്തിനൊപ്പം സന്തോഷമായിട്ട് ചെലവഴിക്കാൻ കുറച്ച് ടൈം കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ listening to Ashraya FM 90 nadinoppam nataarkoppam.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യം അല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: Yes, we are back on Morning Mojo with me, RG Sultana, on Ashraya FM 90, Nadinoppam, Natargoppam, Studio Clockil ippol samayam krithyam 9 mani kazhinju 51 minute aayirikkayanu. Appo enikku enthalum innathe Morning Mojo idha ivide wind up cheyyanda time aayirikkayanu. Adinu munnayi mattoru karyam koodi share cheyyanayittundu. Innu September 23 aanu, innathe divasam mattoru pratheekatha koodi undu. Yes, innu International Day of Sign Language athava അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനമാണ്. ശബ്ദങ്ങളില്ലാതെ, വാക്കുകളില്ലാതെ, കൈവിരലുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും മാത്രം ആശയവിനിമയം നടത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. കേൾവിശക്തിയോ സംസാരശേഷിയോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ചുറ്റുമുള്ള ലോകത്തോട് സംവദിക്കാനുള്ള ഏക മാർഗമാണ് സൈൻ ലാംഗ്വേജ്. സത്യത്തിൽ നമ്മുടെ വാക്കുകളേക്കാൾ ആഴത്തിൽ വികാരങ്ങൾ കൈമാറാൻ ഈ ആംഗ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്നേഹത്തിനും കരുതലിനും ആശയവിനിമയത്തിനും ശബ്ദത്തിന്റെ ആവശ്യമില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം, അല്ലെ? അപ്പോൾ എന്നാലും ഇന്നത്തെ ദിവസം മോർണിംഗ് മോജോ ഇതാ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി തന്നെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് കിടിലും പ്രോഗ്രാംസും ആൻഡ് റോൾസും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകളും കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, ആർ ജി സുൽത്താന, സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുരാതന വിജ്ഞാനം. രോഗം വന്ന ശേഷം മരുന്ന് കഴിക്കുന്നതിന് പകരം രോഗം വരാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതചര്യ. മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പോലെ തന്നെ നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിക്കേണ്ട പാരമ്പര്യത്തിന്റെ വിശുദ്ധിയാണ് ആയുർവേദം. പ്രകൃതിയിലേക്ക് മടങ്ങാം, ആരോഗ്യം വീണ്ടെടുക്കാം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനം.

0: രാത്രിയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. യെസ്, അപ്പോൾ ഏതായാലും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് റേഡിയോ വണ്ടി എന്നും നിങ്ങളിലേക്ക് എത്താറുള്ളത്. എന്നാൽ ഇന്ന് റേഡിയോ വണ്ടി കൂടി എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ആശ്രയ സങ്കേതത്തിലാണ്. ആക്ച്വലി ഒരു വിസിറ്റിന് വന്നതല്ല കേട്ടോ, ഇവിടെ ഇപ്പോൾ വലിയൊരു അറിവിന്റെ ആഘോഷം നടക്കുകയാണ്. ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 തുടങ്ങി ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന സമന്വയം 2026 എന്ന വലിയ സെമിനാർ പരമ്പരയ്ക്ക് വേദിയാകുകയാണ് നമ്മുടെ സ്വന്തം ആശ്രയ സംഗീതം. തുടർച്ചയായി 12 ദിവസങ്ങളിലും നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ക്ലാസുകളുമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് സെപ്റ്റംബർ 21 ലോക സമാധാന ദിനത്തിൽ മുൻ ധനകാര്യവകുപ്പ് മന്ത്രിയും നമ്മുടെ സ്വന്തം MLA ശ്രീ കെ എൻ ബാലഗോപാൽ സാറാണ് ഈ ഒരു സെമിനാർ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആൻഡ് തൊട്ടടുത്ത ദിവസമായി ഇന്നലെ മുൻ MLA ശ്രീമതി അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി മാഡമാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്തായാലും അറിവിന്റെ ഈ ഒരു ആഘോഷ വേളയിൽ റേഡിയോ വണ്ടിയുമായിട്ട് ഞാനും ദേ ആശ്രയ സംഗീതത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച ആശ്രയയിലെ പ്രിയപ്പെട്ട സംഘാടകരുണ്ട്. ആൻഡ് അതുപോലെ ഇവിടെ ക്ലാസുകൾ നയിക്കാനെത്തിയിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികളുണ്ട്. എല്ലാത്തിലുപരി ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സോ എന്തായാലും ഇവരോടൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കണം. സമന്വയം 2026 വിശേഷങ്ങൾ അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേട്ടറിയണം. അപ്പൊ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya FM 19, Nadinoppum, Nattarkoppum. Yes, appo endra nammal agarne nammade kalaiparum Astraya sankeethathilana innu Radio 1T mai edutthu nikkunnathu. Kaaranam mattonnalla loka samadhana dinamaya September 21 mudhal October 2 Gandhi Jayanthi var neelunna Samanyam 2026 enna seminar paramparayude thirakkilana nammal Astraya sankeetham. So endalum ee oru valiya paripadiyude nedundunayi pravarthikkunna oru vyaktiyilekkana njan ippo povunnathu. Athu mattarumalla kalaiparum Astraya prasthanathinte sthapaka ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കലൈപുരം ജോസ് സാറാണ്. അപ്പോ സാറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലൈപുരം ജോസ്, കൊട്ടാരക്കര ആശ്രയ സങ്കേതം അഭികേന്ദ്രത്തിന്റെ സെക്രട്ടറി. കൊട്ടാരക്കര ആശ്രയയും അനാഥരല്ലാത്ത ഭാരതം സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി സമന്വയം 2026 എന്ന ഒരു വലിയ പദ്ധതിയിലാണ്. ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 മുതൽ രാഷ്ട്രപിതാവിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 വരെയുള്ള 12 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാർ പരമ്പരയാണ് ആശ്രയ കലൈപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ലിംഗസമത്വത്തിലേക്ക് എത്ര ദൂരം എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. വനിതാ കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ മാഡമാണ് ഇന്ന് ക്ലാസ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അഭ്യസ്തവിദ്യരുടെ പലായനം ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചും മതസാമൂഹിക അനാചാരങ്ങൾ ശക്തിപ്പെടുന്നുവോ എന്ന വിഷയത്തെക്കുറിച്ചുമാണ് ക്ലാസുകൾ നടന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുപ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും സെമിനാറിനായി എത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹം ആഗ്രഹിച്ചിരുന്ന ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് സത്യങ്ങൾ തുറന്നു പറയാൻ പലരും മടിക്കുകയാണ്. പലതിന്റെയും കാരണത്താൽ, ജാതിയുടെയാകാം, മതത്തിന്റെയാകാം, രാഷ്ട്രീയത്തിന്റെയാകാം, ഭരണകൂടത്തിന്റെ സമ്മർദ്ദമാകാം, എന്തുകൊണ്ടും മനസ്സിലുള്ള യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹം നേരിടുന്ന ഏറ്റവും ദൈന്യതയാർന്ന വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. അത് സമൂഹം ഏറ്റെടുക്കുന്നു. ഒരു വലിയ സമൂഹ മാറ്റത്തിനായിട്ട് ഈ സെമിനാർ ഉപകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നും ഗാന്ധി ജയന്തി വരെയുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ 9 വിഷയങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്യപ്പെടും. തുടർന്ന് നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഉണ്ടാകണം. ആശ്രയയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും അനിവാര്യമായ ഇത്തരത്തിലുള്ള ചർച്ചകളും സംഭാഷണങ്ങളും നാടിന്റെ നന്മയ്ക്ക് ഉപകരിക്കും എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Unashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, എന്തായാലും ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 മുതൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകനായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ കലൈപുരം ആശ്രയ സംഗീതത്തിൽ വെച്ച് നടക്കുന്ന സമന്വയം 2026 എന്ന സെമിനാർ പരമ്പരയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് റേഡിയോ 1ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനോടൊപ്പം കലൈപുരം ആശ്രയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കലൈപുരം ജോസാറുണ്ട്. അപ്പൊ നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാം. ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സെമിനാറിന്റെ ഒരു വിഷയമായിരുന്നു അഭ്യസ്ത വിദ്യയുടെ പലായനം ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്?
1: ലോൺ എടുത്തും കടം വാങ്ങിയും മാതാപിതാക്കളുടെ ആഭരണങ്ങൾ വിറ്റും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ഇപ്പോഴും വിദ്യാഭ്യാസം നടത്തുന്നത്. വിദ്യാഭ്യാസം വളരെ ചെലവേറിയ ഒരു പ്രക്രിയയാണ് കേരളത്തിൽ. ഇത്രത്തോളം ബാധ്യത വരുത്തി കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ അവർക്ക് തൊഴിൽ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നില്ല, അഥവാ തൊഴിൽ ലഭിച്ചാലും അവർക്ക് അർഹമായ വേതനം ലഭിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയപ്പെടുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിന്റെ ഭാരങ്ങൾ ചുമക്കേണ്ടുന്നത് പുത്തൻ തലമുറയാണ്. അവരെ പഠിപ്പിച്ചതും പഠിച്ചതും ഒക്കെ ഭാവിയിൽ മാതാപിതാക്കൾക്ക് ഒരു തണലാകുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് അന്യരാജ്യങ്ങളിലേക്ക് അവര് പലായനം ചെയ്യുകയാണ്. അതിനവരെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല. നമ്മുടെ നാട്ടിൽ ഇതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും വെട്ടിത്തുറക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യലബ്ധി കഴിഞ്ഞ് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത വണ്ണം ഭാരതം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണം ഓരോ ദിവസവും പെരുകി വരുന്നു. ഇത്തരത്തിലുള്ള അസമത്വം നിലനിൽക്കുന്നതിനാൽ എവിടെയെങ്കിലും ചെന്നുപെട്ട് 10 പൈസ ഉണ്ടാക്കി അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നമുക്കൊരിക്കലും അതിന് എതിരു നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തൊഴിലിന് വേണ്ടിയും വരുമാനത്തിന് വേണ്ടിയും അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ അത്യാവശ്യം ആവശ്യം ജീവിക്കാനുള്ള വക അവർക്ക് ലഭിച്ചു എന്ന് കണ്ടാൽ അവർ നമ്മുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിതാവസാനം വരെ ജീവിക്കണം എന്നുള്ള അഭ്യർത്ഥനയും അഭിപ്രായമാണ് എനിക്കുള്ളത്. 15 വർഷം വിദേശത്ത് ജോലി ചെയ്താൽ 10 വർഷം ചെയ്താലും ഒക്കെ നമുക്ക് ജീവിക്കാനുള്ള ഉപജീവനത്തിനുള്ള വക കണ്ടെത്താൻ സാധിക്കും. എന്നാൽ 10 തലമുറയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ളത് എല്ലാം കിട്ടിയാൽ മടങ്ങി വരും എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരത്തിലുള്ള അത്യാഗ്രഹവും വ്യഗ്രതയും മാറ്റിയിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി സന്തോഷത്തോടെ സുഖത്തോടെ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടൊപ്പം അവരുടെ ജീവിതാന്ത്യത്തിൽ അവർക്ക് തണലായിക്കൊണ്ട് തുണയായിക്കൊണ്ട് അപ്പനും അമ്മയും മരിക്കുമ്പോഴേ അവരുടെ കണ്ണ് തിരുമിയടയ്ക്കുന്നതിന് നമ്മൾ അടുത്തുണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ നാട്ടിലേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് പുത്തൻ തലമുറയോടുള്ളത്.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: Cheta, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Unashraya FM 19.9 നാട്ടാർക്കൊപ്പം. യെസ്, ഏതായാലും ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 മുതൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകനായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ കലൈബർ ആശ്രയ സംഗീതത്തിൽ വെച്ച് നടക്കുന്ന സമന്വയം 2026 എന്ന സെമിനാർ പരമ്പരയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് റേഡിയോ 1ലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്ന് ഇവിടെ വളരെ ഗൗരവമേറിയ എന്നാൽ നമുക്ക് എല്ലാവർക്കും അത്രത്തോളം ആവശ്യമുള്ള ഒരു വിഷയം അവതരിപ്പിക്കാനെത്തിയ പ്രിയപ്പെട്ട അതിഥിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ എല്ലാവരും വളരെ ആവേശത്തോടെയാണ് കേട്ടിരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം.
1: എന്റെ പേര് സിബി അഗസ്റ്റ് എന്നാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷം, കാരണം കഴിഞ്ഞ 30 വർഷമായിട്ട് ഇത്രമാത്രം ഹൃദ്യമായ ജനനന്മയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ വരാൻ കഴിഞ്ഞതിലൊരു സന്തോഷം. ഇന്ന് ഞാൻ പ്രധാനമായും കണ്ടൊരു കാര്യം, കഴിഞ്ഞ സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുക വെച്ച വിഷയം അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ പലായനം എന്നുള്ളതായിരുന്നു. വിഷയങ്ങൾ പൊതുവിൽ ശ്രദ്ധിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുവായ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിവിധ കാര്യങ്ങളാണ് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇന്ന് ചർച്ച ചെയ്തത്. പ്രധാനമായും കൂടുതൽ ആളുകൾ, അഭ്യസ്തവിദ്യരായ ആളുകൾ തൊഴിൽ തേടി മറ്റാവശ്യങ്ങൾക്കും വിദേശങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും കുടിയേറുമ്പോൾ കേരളത്തിനുണ്ടാകുന്ന ചില പ്രതിസന്ധികളുണ്ട്. മുതിർന്ന പൗരന്മാർ വീടുകളിൽ ഒറ്റയ്ക്കാവുന്നു, അതുപോലെ തന്നെ നമുക്ക് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു പരിഹാരമെന്ന നിലയിൽ കേരളത്തിൽ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ അനുഗുണമായിട്ടുള്ള കോഴ്സുകൾ, അതിൻ്റെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുകയും അതിന് വിവിധ പ്രവർത്തനങ്ങൾ ഉണ്ടായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുരാതന വിജ്ഞാനം. രോഗം വന്ന ശേഷം മരുന്ന് കഴിക്കുന്നതിന് പകരം രോഗം വരാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതചര്യ. മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പോലെ തന്നെ നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിക്കേണ്ട പാരമ്പര്യത്തിന്റെ വിശുദ്ധിയാണ് ആയുർവേദം. പ്രകൃതിയിലേക്ക് മടങ്ങാം, ആരോഗ്യം വീണ്ടെടുക്കാം. ഇന്ന് 23 സെപ്റ്റംബർ, ദേശീയ ആയുർവേദ ദിനം.

0: ഒപ്പം. Yes, once again we are back on Radio 1T with me, RJ Srishant, Unashraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Yes, ഏതായാലും ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 മുതൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകനായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ കലൈപുരം ആശ്രയ സംഗീതത്തിൽ വെച്ച് നടക്കുന്ന സമന്വയം 2026 എന്ന സെമിനാർ പരമ്പരയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് റേഡിയോ 1T കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം അഭ്യസ്തവിദ്യയുടെ പലായനം ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിച്ച ശ്രീ സിബി അഗസ്റ്റിൻ സാർ നമ്മളോടൊപ്പം തന്നെയുണ്ട്. നമുക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാണ് സാർ. അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ യൂത്ത് എല്ലാം പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണല്ലേ, അപ്പൊ ആക്ച്വലി നമ്മുടെ നാട്ടിൽ തന്നെ യൂത്ത് നിൽക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ആൻഡ് ഇതിൽ സർക്കാരിന് എത്രത്തോളം പങ്കുവഹിക്കാൻ സാധിക്കും?
1: യഥാർത്ഥത്തിൽ നമ്മുടെ യൂത്തിലാണ് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ ഉള്ളത്. കാരണം കേരളയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഏജിംഗ് പോപ്പുലേഷൻ. അപ്പം മുതിർന്ന പൗരന്മാരോടൊപ്പം തന്നെ കേരളത്തിൽ യുവാക്കൾ ഉണ്ടാവുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വളരെ അത്യാവശ്യമായ കാര്യം. ഒന്ന് ഭരണപരമായ കാര്യങ്ങളിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവരുടെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ തൊഴിൽ തേടിയും വരുമാനം തേടിയും ഒക്കെ വിദേശത്തേക്കോ മറ്റിടങ്ങളിലേക്കോ പോകാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഭരണ സംവിധാനങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ തോന്നും എന്ന് പ്രതീക്ഷിക്കുന്നു. സിൽവർ എക്കണോമിയുടെ സാധ്യതകളൊക്കെ വളരെ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയും. സ്റ്റാർട്ടപ്പുകളെ വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയും. കോഴ്സുകളെ റീഡിസൈൻ ചെയ്യുകയും കരിക്കുലർ ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സാർ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ യൂത്തിന് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം അല്ലേ?
1: തീർച്ചയായും പ്രതീക്ഷയുണ്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Unashraya FM 19.9 നാട്ടാർക്കൊപ്പം. യെസ്, എന്തായാലും ലോക സമാധാന ദിനമായ സെപ്റ്റംബർ 21 മുതൽ സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രവാചകനായ ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ കലൈപുരം ആശ്രയ സംഗീതത്തിൽ വെച്ച് നടക്കുന്ന സമന്വയം 2026 എന്ന സെമിനാർ പരമ്പരയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് Radio 1 കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു സെമിനാർ പരമ്പര ഇവിടെ നടക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇതിലെ പാർട്ടിസിപ്പൻസ് ആയ കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പൊ അവരിൽ ഒരാൾ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയം എന്ന് പറയുമ്പോൾ അഭ്യസ്ത വിദ്യയുടെ പലായനം ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്നതായിരുന്നു അല്ലേ. ഒരുപാട് കാരണങ്ങളാൽ ഇപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാസമ്പന്ന വ്യക്തികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്തായിരിക്കും അതിന്റെ കോർ റീസൺ എന്ന് പറയുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്?
1: എന്റെ പേര് ആദിത്യ ബിയർ. ഇവിടെ കൊട്ടാരക്കര ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. അടിസ്ഥാന ശമ്പളം, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്തോന്ന് കറക്റ്റായിട്ട് ജോലി കിട്ടാത്തതുകൊണ്ടും അതുകൊണ്ടൊക്കെയാണ് ഇവർ പോകുന്നത്. നന്നായിട്ട് ലൈക് ബേസിക് ആയിട്ടുള്ള ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് ഭൂരിഭാഗം പോകുന്നതായിട്ട് പറഞ്ഞു. ബട്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ വളർന്നു വന്നനുസരിച്ച് നോക്കുവാണെങ്കിൽ പല സ്ഥലത്തും ഇപ്പൊ നമ്മുടെ ഇതിലെന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആരും ഇവിടെ തരുന്നില്ല. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻ ഉണ്ട്, അതിൽ അവരെന്ത് ചൂസ് ചെയ്യുന്നു അത് നമ്മൾ ചൂസ് ചെയ്തെടുത്ത് പോകണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അപ്പൊ തുടക്കത്തിൽ തന്നെ കുഞ്ഞിനാൾ തൊട്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചൂസ് ചെയ്യാൻ സമ്മതിക്കാതെ അവര് പറഞ്ഞ ഇതിൽ ഇന്ന കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതി, കൂടുതൽ ജോലി കിട്ടും, അങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഓരോരുത്തരും സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. ലൈക് അവരോട് എന്താ തിരിച്ച് പറയണ്ടേ, അങ്ങനെയൊന്നും ബിൽഡപ്പ് ചെയ്യാതെ ലൈക് അങ്ങനെ വന്നിട്ട് ആർക്കും ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടും തോന്നിയിട്ടില്ല എനിക്ക്. ഇപ്പൊ ഒരു എന്തുവാ ഇപ്പൊ കൾച്ചർ തന്നെ എടുത്താൽ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന സംഭവങ്ങളാണ് കൂടുതലായിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പുറത്തുനിന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയുണ്ടോ നമുക്ക് അത് കണക്ക് ജീവിക്കാൻ പറ്റും. നമ്മൾ എന്താഗ്രഹിക്കുന്നോ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അവിടെ ഒരു തേർഡ് ഒപ്പീനിയൻ വേണ്ട, ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ വേണ്ട, അവരെ നോക്കണ്ട, നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കൂടുതലായിട്ട് ഇവിടെ നിന്നുള്ള രക്ഷപ്പെടലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: സ്വാതന്ത്ര്യം തേടി അവരുടെ ഇഷ്ടങ്ങൾ തേടി പോകുന്നതാണെന്നാണ് ഫീൽ ചെയ്യുന്നത്.
1: യെസ്, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അല്ല, കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നതും അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഇതനുസരിച്ചാണെങ്കിൽ ഞാൻ രക്ഷപ്പെടലായിട്ടാണ് പോകുന്നത്. ഞാൻ ഇതിലേക്ക് വരണമെന്ന് വിചാരിച്ചാൽ എനിക്ക് വേറെ സ്വപ്നം ഉണ്ടായിരുന്നു, ബട്ട് ഫിനാൻഷ്യലി പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ്. ബട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോ എനിക്കിപ്പോ ഇവിടെ ഒരു ഹൈ സാലറി കിട്ടി എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഐ ഡെഫിനറ്റ്ലി ഞാൻ പറയും എനിക്ക് ഇവിടെ പറ്റുന്നില്ല. എന്റെ ഒരു നല്ല കാലം എനിക്ക് പുറത്ത് എന്തോന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണമെന്ന് ഞാൻ വിചാരിക്കും. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: ഹലോ, നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
3: പ്രസാദ് ഏട്ട, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
5: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
3: 1000 പറ മുത്തുണ്ടേ.
6: അനക്കെടുപ്പത് പൊന്നുണ്ട്, 1000 പറ മുത്തുണ്ട്.
7: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
8: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90.9 നാട്ടാർക്കൊപ്പം. യെസ് അപ്പം എന്തായാലും അങ്ങനെ നമ്മുടെ ഇന്നത്തെ റേഡിയോ 1 യാത്ര ഇവിടെ നമ്മുടെ സ്വന്തം കലേബരം ആശ്രയ സംഗീതത്തിൽ വെച്ച് തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ സമയം കൊണ്ട് സമന്വയം 2026 എന്ന ഈ വലിയ ആഘോഷത്തിന്റെ സെമിനാർ പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘാടകരുടെ ആവേശവും ഇവിടെ എത്തിയ പ്രഗത്ഭരുടെ വാക്കുകളും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സന്തോഷവും എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുവാനും പഠിക്കാനും ഇന്നത്തെ ദിവസം സാധിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. പക്ഷേ എന്തായാലും ഈ അറിവിന്റെ ആഘോഷം ഇവിടെ ഒന്നും തീർന്നില്ല കേട്ടോ. ലോക സമാധാന ദിനത്തിൽ തുടങ്ങി ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വരെ നീളുന്ന ഈ വലിയ സെമിനാർ പരമ്പരയിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഒട്ടേറെ പ്രമുഖരായ വ്യക്തികളാണ് നമ്മുടെ ആശ്രയ സംഗീതത്തിലേക്ക് എത്താൻ പോകുന്നത്. സോഷ്യലി റെലവെന്റ് ആയതും നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദവുമായ നിരവധി വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ക്ലാസുകളൊക്കെ വരും ദിവസങ്ങളിൽ ഇവിടെ നടക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പുതിയ വിശേഷങ്ങളും പുതിയ അറിവുകളുമായിട്ട് വരും ദിവസങ്ങളിൽ റേഡിയോ വണ്ടി ഇങ്ങോട്ടേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുരാതന വിജ്ഞാനം. രോഗം വന്ന ശേഷം മരുന്ന് കഴിക്കുന്നതിന് പകരം രോഗം വരാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതചര്യ. മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പോലെ തന്നെ നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിക്കേണ്ട പാരമ്പര്യത്തിന്റെ വിശുദ്ധിയാണ് ആയുർവേദം. പ്രകൃതിയിലേക്ക് മടങ്ങാം, ആരോഗ്യം വീണ്ടെടുക്കാം. ഇന്ന് 23 സെപ്റ്റംബർ, ദേശീയ ആയുർവേദ ദിനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Finally here, everybody in the cinema.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി. ദ ടൈം ഈസ് 12 ഒ ക്ലോക്ക്.

0: ആശ്രയ FM-ൽ ഇനി യാസിക് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കും. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474299090 0974 219 0909 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 0562 6649 0909. അപ്പോൾ എന്തായാലും ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് സെപ്റ്റംബർ 23 മലയാളത്തിൻ്റെ സ്വന്തം മധു സാറിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. മലയാളം അതേപ്പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ കാരണമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇതിഹാസ നടനാണ് മധു എന്ന് പറയുന്നല്ലേ. ചെമ്മീൻ എന്ന ഒറ്റ ചിത്രത്തിലെ പരീക്കുട്ടി എന്ന കഥാപാത്രം മതി മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം എക്കാലവും ഓർമ്മിക്കപ്പെടാൻ. 5 പതിറ്റാണ്ടിലേറെയായിട്ട് അഭിനയം, സംവിധാനം, നിർമ്മാണം എന്നീ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഭാർഗവി നിലയം, അതുപോലെ തന്നെ ഓളവും തീരവും, സ്വയംവരം തുടങ്ങി ഒട്ടനവധി ക്ലാസിക് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. സിനിമാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മശ്രീ നൽകിയും അതുപോലെ തന്നെ കേരള സർക്കാർ JC ഡാനിയൽ എന്ന പുരസ്കാരം നൽകിയും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മലയാള സിനിമയ്ക്ക് സമാനതയില്ലാത്ത സംഭാവനകൾ നൽകിയ മധുസാറിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജി ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? രതീഷ് ചേട്ടാ, എവിടുന്ന വിളിക്കുന്നേ? വെട്ടിക്കവല. വീട്ടിലാരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങളൊക്കെ എന്താ ചെയ്യുന്നേ? ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? രണ്ടുപേര് പാടുവോ? ഓക്കെ, പാടാൻ ആഗ്രഹമുണ്ട് പക്ഷെ പാടാൻ പറ്റത്തില്ലല്ലേ. ഓക്കെ ശരി, ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പറഞ്ഞോളൂ. നേരിട്ട് കണ്ടിട്ടുണ്ടോ? കേട്ടില്ല, ഒന്നുകൂടെ പറയോ. റേഡിയോയിൽ കണ്ടിട്ടുണ്ടോ? ഓക്കെ, റേഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലേ. ശരി ശരി, ഓക്കെ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നാലും നമുക്ക് എവിടെ വെച്ച് വീണ്ടും. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ ശരി, അപ്പൊ തുടർന്ന് ലേറ്റായാലും കേക്കും അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഓക്കെ, അപ്പൊ തുടർന്ന് കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പച്ച പണിതത്തെ പാട്ടല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? ഇളയ മകൾ. ആ ഓക്കെ, ക്ലാരിറ്റിക്ക് ചെറിയ പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല, പാട്ട് ഞാൻ വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, താങ്ക് യു. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ രതീഷ് ചേട്ടനാണ്. എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും പറഞ്ഞ പാട്ട് പച്ചപ്പനന്തത്തെ എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി 2006 റിലീസ് ചെയ്ത നോട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി പൂങ്കുന്നം ദാമോദരൻ സാറിന്റെ വരികൾക്ക് മലയാളത്തിന്റെ സ്വന്തം എം ജയചന്ദ്രൻ സാർ ഈണം നൽകി നമ്മുടെ ഗാനകേന്ദ്രൻ പാടി അനശ്വരമാക്കിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രതീഷ് ചേട്ടന് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്കൊരു സോങ് വേണം. താളവട്ടം മൂവി പൊൻവീണയും തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ ശ്രീ? ആൻഡ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധുസാറിന് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേയും കൂടി ആശംസിക്കുന്നു എന്നാണ് നമ്മുടെ ശശികല ചേച്ചി ആശ്രയിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി പൊൻവീണ എന്ന മനോഹരമായ പാട്ട് ഇന്ന് കാസറ്റ് കഫിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ട് ആക്ച്വലി എല്ലാവർക്കും അറിയാം, താളവട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി പൂവശൽ ഖാദർ സാറിൻ്റെ വരികൾക്ക് രഘുകുമാർ സാർ ഈണം നൽകി എം ജി ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ഒരു റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്കാണ് ഇനി കാസറ്റ് കഫയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്ക് വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474290907 2919 9 0 4 2 9 1 9 0 0. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9524906490 9 0 9 0 9 5 2 6 6 4 9 0 9 0. So keep on listening Astro FM 90, Nadinoppum, Natarkoppum.

0: ഇനി നിങ്ങളും നടക്കും തലയിടുപോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
2: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നോട്ടം എന്ന സിനിമയിലെ മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട്. ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റ് അരക്കാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? മായ ചേച്ചി. എവിടുന്നാ വിളിക്കുന്നേ? മുട്രയിൽ നിന്ന്. എന്താ പരിപാടി? ജോലി ചെയ്യാണ്? ഓക്കെ. കശുവണ്ടി ഫാക്ടറിയിലാണ്? കശുവണ്ടി ഫാക്ടറി ആണോ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ഹാപ്പിയായിട്ട്
0: പോകുന്നു. ഓക്കെ. അപ്പൊ ജോലി ചെയ്തതിന് ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ കേട്ടിരിക്കാന്ന് കരുതി അല്ലേ? വെക്കും, റേഡിയോ വെക്കും. ഓക്കെ. അപ്പൊ ജോലി സ്ഥലത്ത് റേഡിയോ വെക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല. ജോലി നടക്കുന്നുണ്ടല്ലോ അല്ലേ? പാട്ടൊക്കെ കേട്ട് നമുക്ക് ജോലി ചെയ്യാം അല്ലേ? ശരി. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് താളവട്ടത്തിന്.
0: കൂട്ടിൽ നിന്നും മേട്ടിലാണോ? പൊൻവീണയാണോ? കൂട്ടിൽ നിന്നും മേട്ടിൽ നിന്ന് പാട്ടാണോ? ഓക്കെ, ശരി. അതെന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞ? എന്തുകൊണ്ടാ? എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഓക്കെ, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കേൾക്കണമെന്ന് വിചാരിച്ചു അങ്ങ് പറഞ്ഞു അല്ലേ? ഓക്കെ, ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ? എന്റെ ദൈവമേ, അത് കൊള്ളാം കേട്ടോ. വേറെ ആർക്കും പാടില്ല, എനിക്ക് വേണ്ടി മാത്രം അല്ലേ? അതെ അതെ, നമുക്ക് കുറച്ച് സെൽഫ് ലവ് ഒക്കെ നല്ലതാ കേട്ടോ, സ്വന്തം ഇഷ്ടമൊക്കെ അല്ലേ? ശരി ശരി, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാൻ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ മായ ചേച്ചിയാണ്. മായ ചേച്ചി, മായ ചേച്ചിക്ക് വേണ്ടി മാത്രം ഒരു പാട്ട് പറഞ്ഞിരിക്കുകയാണ്, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ദ പാർട്ടീസ് കൂട്ടിൽ നിന്നും മേട്ടിലേക്ക് എന്ന മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. താളവട്ടൻ സിനിമയിലെ തന്നെ പൂവച്ചൽ കാദർസാറിൻ്റെ വരികൾക്ക് രാജാമണി സാർ ഇണം നൽകി നമ്മുടെ സ്വന്തം ദാസനെ പാട്ടി മനോഹരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മായ ചേച്ചിക്ക് വേണ്ടി മാത്രം കാസറ്റ് കഫയിലൂടെ കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സതീഷ് ഏട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, മൈ നെയിം ഈസ് സതീഷ് കുമാർ. അതിനിടെ സോങ് വിച്ച് ഇസ് രതിമ ഡെഡിക്കേറ്റഡ് ടു മൈ കൊളീഗ് അൻവർ ഷാജഹാൻ എന്നാണ് ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ കൊളീഗായ അൻവർ ഷാജഹാന് വേണ്ടി ആ ഒരു പാട്ട് കാസറ്റ് കഫയിലൂടെ കേൾക്കാമെന്നാണ്. ആ ഒരു പാട്ട് ആക്ച്വലി ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ്, കമ്പോസ്ഡ് ബൈ സായി അഭയങ്കർ. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് വിവേക് ആണ്. ആക്ച്വലി ഈ പാട്ട് കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പക്കാ ട്രെൻഡിങ് ആയിരുന്നു. ഒരുപാട് പേർ ഈ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് ആക്കി റീൽസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് എനിക്ക് കാസറ്റ് കഫയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ഇട്ടത് നമ്പർ 0474219090 0474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏറ്റത് നമ്പർ 9526490906 9526490909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. വഡോദരയിലെ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. വികസിത ഭാരതത്തിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 12,600 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിച്ചു. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലാവസ്ഥാ പ്രതിസന്ധിയുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 81st യുഎൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധിയടക്കമുള്ള പ്രശ്നങ്ങൾക്ക് യോജിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ശ്രീ ജയശങ്കർ ആഹ്വാനം ചെയ്തു.
1: We can see that in conflicts and geopolitical tensions, in the disruption of supply chains, in increasing trade barriers, fragmented investment flows, climate shocks, and the fact that international law and rules are under great pressure.
0: നികുതി നിർവഹണ സംവിധാനങ്ങൾ പേപ്പർ അധിഷ്ഠിത രീതികളിൽ നിന്നും ഡാറ്റ അധിഷ്ഠിത ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് നികുതി മേധാവികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഇന്ത്യ നടപ്പിലാക്കിയ ഫെയ്സ്ലെസ് അസസ്മെന്റ് രീതി, മുൻകൂട്ടി പൂരിപ്പിച്ച റിട്ടേണുകൾ, തത്സമയ ഇൻവോയ്സ് പരിശോധന, വിവിധ AI സേവനങ്ങൾ എന്നിവ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു.
2: Look at what has emerged from the BRICS tax track this year. Technology, the use of data and digital infrastructure to make tax administration more precise, more accessible and less dependent on the discretionary powers of individuals. Administration, the governance structures, the shared standards and the practical tools that give a cooperation like ours a durable institutional shape.
0: രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യ പരിപാലന സേവനങ്ങൾ ലഭ്യമാക്കുന്നതിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വലിയ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പു നൽകാൻ ഇതിലൂടെ കഴിയുന്നതായി പദ്ധതിയുടെ 8th വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓരോ പൌരനും ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ഇന്ത്യയുടെ പരമ്പരാഗത ആരോഗ്യ പരിപാലന സമ്പ്രദായമായി ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിന്റെ ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. ആരോഗ്യമുള്ള നാളേക്ക് ആയുർവേദം എന്ന പ്രമേയത്തിൽ ആയുഷ് മന്ത്രാലയം ഇന്ന് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വിപുലമായ ദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയുർവേദ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആയുർവേദം കേവലമൊരു ചികിത്സാരീതി മാത്രമല്ലെന്നും ആരോഗ്യകരവും സന്തുലിതവുമായ ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ശക്തമായ മാർഗം കൂടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിലൂടെ ആരോഗ്യകരവും സമൃദ്ധവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കാനാകുമെന്ന് ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 800,000 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി സതീശൻ. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ശക്തമായ റോഡ് സേഫ്റ്റി ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ 70-ാം പിറന്നാൾ ആഘോഷിക്കുന്നതിനായി രാജ്യവ്യാപകമായി ഫെസ്റ്റിവൽ കേരള എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. നിലവിലുള്ള ലോക കേരള സഭ പിരിച്ചുവിടുമെന്നും പ്രവാസികൾക്കായി മറ്റൊരു സംവിധാനം രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്ക് സർക്കാരിന് യാതൊരു ചെലവുമില്ലെന്നും വിമാനം നൽകിയ സ്വകാര്യ വ്യക്തി ആരെന്ന് വെളിപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഞാൻ ഇതുവരെ നടത്തിയിരിക്കുന്ന വിമാനയാത്രയ്ക്കോ ഹെലികോപ്റ്റർ യാത്രയ്ക്കോ ഒരു രൂപ പോലും ഈ സർക്കാരിന്റെ ഒരു പൈസ പോലും ചെലവാക്കിയിട്ടില്ല. മലപ്പുറത്ത് വലിയൊരു അപകടം ഉണ്ടായി, 6 പേരും മരിച്ചു. പോവാൻ വേറെ മാർഗമില്ല. മലയാളിയായ ഒരാൾ എനിക്ക് അറേഞ്ച് ചെയ്തതാണ് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാലും. എന്താ തെറ്റ്? ഞാൻ ഇനിയും പോവും. ഒരു തെറ്റും അതിന്റെ അകത്ത് കാണുന്നില്ല. അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരന്ത സ്ഥലത്തേക്ക് പോവാൻ അവരൊരു വിമാനം അറേഞ്ച് ചെയ്തതിന്റെ പേരിൽ അവർ നാളെ വന്ന് എന്തെങ്കിലും ഔദാര്യം കൈപ്പറ്റാൻ വരുന്നവരല്ല. അങ്ങനെ ഒരു ഔദാര്യം ഒരാൾക്കും ചെയ്തു കൊടുക്കുന്ന ഗവൺമെന്റും അല്ല ഇവിടെ ഇരിക്കുന്നത്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. അടിസ്ഥാന സൌകര്യ വികസനം വേഗത്തിലാക്കാനും മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനുമായി 2021-ൽ ആരംഭിച്ച പദ്ധതിയാണ് PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ. 16 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാന സൌകര്യ വിവരങ്ങളെ സമന്വയിപ്പിക്കുന്ന ഈ സംവിധാനം പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യാൻ സഹായകരമാകുന്നു. ദേശീയപാതകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, വ്യവസായ ഇടനാഴികൾ, പവർ ലൈനുകൾ, ലോജിസ്റ്റിക്സ് ശൃംഖലകൾ തുടങ്ങിയവയുടെ കൃത്യമായ വികസനത്തിന് പദ്ധതി സഹായകമാകുന്നു. 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് PM ഗതിശക്തിയിലൂടെ നിലവിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം രൂപം കൊണ്ട അതിതീവ്ര ന്യൂനമർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷയുടെ തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. തെക്കൻ ഒഡീഷയിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കലാഹന്ദി, നബരൻപൂർ, കൊരാപുട്ട്, മാൽക്കാൻഗിരി എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. ദുരന്ത നിവാരണ സേനയുടെ 33 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. ഏഷ്യൻ ഗെയിംസിൽ മീരാബായ് ചാനുവിന്റെ ആദ്യ മെഡൽ നേട്ടമാണ് ഇത്. പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയുടെ ജയ്മീണ വെങ്കലം നേടി. സെമിഫൈനലിൽ ജപ്പാൻ താരത്തോടാണ് ജയ്മീണ പരാജയപ്പെട്ടത്. സ്കീറ്റ് ടീമിനത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ വെങ്കല മെഡലുകളും സ്വന്തമാക്കി. കബഡി ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 41 സ്വർണം ഉൾപ്പെടെ 65 മെഡലുകളുമായി ചൈനയാണ് നിലവിൽ 1-ാം സ്ഥാനത്ത്. 53 മെഡലുകളുമായി ജപ്പാൻ 2-ാം സ്ഥാനത്തും 34 മെഡലുകളുമായി സൌത്ത് കൊറിയ 3-ാം സ്ഥാനത്തുമാണ്. 1 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 11 മെഡലുകളോടെ 11-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. യുവജനങ്ങൾ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വഡോദരയിൽ മഹാരാജ സയാജി റാവു സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും സാമ്പത്തിക വെല്ലുവിളികളുടെയും കാലയളവിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നികുതി നിർവഹണവുമായി ബന്ധപ്പെട്ട ബ്രിക്സ് യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്ത ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇന്ന് ദേശീയ ആയുർവേദ ദിനം. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനുവിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്താണത്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്താണത്, എനിക്ക് ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ രണ്ട് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. ഹായ് ശ്രീ, എനിക്ക് തുടരും മൂവിയിലെ കൺമണി പൂവേ കണ്ണാടി പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രീക്കും ആശ്രയ ടീമിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രേവതി ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്നാലും താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ ദ സോങ്. അപ്പോൾ എന്നാലും ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് കേൾക്കാവുന്നതാണ് കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി നമ്മുടെ സ്വന്തം എം ജി അണ്ണൻ, എം ജി ശ്രീമാസർ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീ, ലൈഫ് ഓഫ് റാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് മാധവ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മാധവിന് വേണ്ടിയും ആ ഒരു ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് 96 എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്ത് പ്രദീപ് കുമാർ പാടിയൊരു അടിപൊളി ട്രാവൽ സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. യാത്രകൾ ചെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയ അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട്. ഈ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോയാൽ കൊള്ളാം എന്ന് തോന്നുക കേട്ടോ. അപ്പോൾ എന്തായാലും അത്രത്തോളം മനോഹരമായ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. To the number 0474-291-9090-0474-291-9092. This is RJ Srishant right here on Astraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: തുടരുമെന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ
0: പ്രിയ. എവിടെ നിന്നാ വിളിക്കുന്നേ? കോട്ടാത്തല നിന്നാണ്. ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, അപ്പൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു? എന്താ ചെയ്യുന്നത് പ്രിയ?
1: 9-ന് പഠിക്കുന്നു.
0: 9-ന് പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയെങ്കിൽ പോകുന്നല്ലേ. ഓക്കെ, എന്താ ഏറ്റവും വലിയ ആഗ്രഹം? ഒക്കെ എന്താ പഠിച്ച്, എന്താവാനാണ് ആഗ്രഹം, അംബിഷൻ എന്താ? അഡ്വക്കേറ്റ് ആവണം അല്ലേ. ഓക്കെ, നിയമം പറഞ്ഞ ആൾക്കാരെ ഇങ്ങനെ മുൾമുളി നടത്തണം അല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും ഭാവി ഒരു നല്ല അഡ്വക്കേറ്റ് മാറും കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഒന്നുകൂടെ പറയുമോ?
1: കല്യാണി.
0: കല്യാണി പഴയ വെർഷൻ ആണോ പുതിയ വെർഷൻ ആണോ വേണ്ടത്? ശ്രേയാ ഘോഷാൽ ഫീച്ചർ ചെയ്യുന്ന വെർഷൻ. ഓക്കെ, ശരി. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? നല്ല രസമാണ് കേൾക്കാൻ അല്ലേ. ഓക്കെ, ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്? ആർക്ക് വേണ്ടിയാണ്? ആർക്കാണ്? ബാസിൽ. ആരാണ്? ഫ്രണ്ടാണല്ലേ. ഫ്രണ്ടിന് വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് മോളെ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ പ്രിയയാണ്. പ്രിയ ചോദിച്ച പാട്ട് കല്യാണിയുടെ ന്യൂ വേർഷനാണ്. ആക്ച്വലി ഒരു പാട്ട് അർജുനും എ ആർ ജയനും കെ ഡി എസും 54 റോണും ചേർന്ന് നിർമ്മിച്ച ക്രിയേറ്റ് ചെയ്തൊരു അടിപൊളി പാട്ടാണ്. ഈ പാട്ടിൻ്റെ വേർഷൻ ഒരു പുതിയ വേർഷൻ ശ്രേയാ ഘോഷലിനെ ഫീച്ചർ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു വേർഷൻ ആക്ച്വലി 20 കോടിയിലധികം ആൾക്കാർ യൂട്യൂബിൽ വ്യൂ നേടിയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഒരുപാട് പേര് കേട്ട് പാടിക്കൊണ്ട് നടന്നൊരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ പ്രിയകുട്ടിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രേവതി ഫ്രം കൊട്ടാരക്കര. എനിക്ക് ഉറുകതേ മറുകതേ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് എനിക്ക് രേവതി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും രേവതിക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി 2006 റിലീസ് ചെയ്ത വെയിൽ എന്ന സിനിമയിലാണ്. ആൻഡ് ഓൾസോ മുത്തുകുമാറാണ് വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പം ജി വി പ്രകാശിൻ്റെ ഈണത്തിൽ നമ്മുടെ സ്വന്തം ശ്രേയാ ഘോഷാലും ശങ്കർ മഹാദേവൻ സാറും ചേർന്ന് പാടിയ രണ്ട് പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയാലും ഇട്ടാൽ മതി. വാട്സപ്പിൽ ദ നമ്പർ ഈസ് ഇതാണ്, 9526490906 9569669 9090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

അപ്പൊ എന്തായാലും ശങ്കർ മഹാദേവനും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 31 മിനിറ്റ് അറിയുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്ത് പറ്റി ഒരു അടഞ്ഞ സ്വരത്തിൽ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വയ്യാഴിക എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ നാച്ചുറൽ സൗണ്ട് ഇതാണല്ലേ. ഓക്കെ, അപ്പൊ എന്താണെന്ന്? ജോലിയൊക്കെ ഒതുക്കിയിരിക്കുകയാണ്? ജോലിയൊക്കെ ഒതുങ്ങി? മക്കളൊക്കെയോ സ്കൂളിൽ പോയി? ഓക്കെ, ഇനി എന്താണ് ഭക്ഷണത്തിനൊക്കെ എന്താ സ്പെഷ്യൽ ഐറ്റം ഒക്കെ എന്താണ് പറയൂ? ഒന്നുമില്ല പ്രത്യേകിച്ച്. ഓക്കെ, പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ആണല്ലേ. ഓക്കെ ശരി, അപ്പൊ ഇന്ന് ഇത് പാട്ടോ കേൾക്കണ്ടേ? രണ്ടു വരി പാടുവോ? എന്താ ഒരു രണ്ടു വരിയല്ല ചോദിക്കുന്നല്ലോ, ഒന്ന് പാടിക്കൂടേന്ന്. വേണ്ട അല്ലേ. ശരി, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ എന്തായാലും എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? ഭയങ്കര ഇഷ്ടമാണ്. ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചേരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് മാണിക്കക്കല്ലാൽ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് 1997 റിലീസ് ചെയ്ത വർണ്ണ പകിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ജോസ് കല്ലുകുളത്തിൻ്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം സംഗീതത്തിൻ്റെ രാജാവ് മാന്ത്രികൻ വിദ്യാസാഗർ ഈണം നൽകി എം ജി ശ്രീകുമാർ സാറും സ്വർണലതാ മാമും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം മഞ്ജു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി ഇട്ടിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാഹുലാണ് കേട്ടോ. ഹായ് ചേട്ടാ, അങ്ങ് വാനക്കോണിൽ വെച്ച് തരുമോ എന്നാണ് രാഹുൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും രാഹുലിന് വേണ്ടിയും ആ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി എല്ലാവർക്കും അറിയാം, ARM എന്ന സിനിമയ്ക്ക് വേണ്ടി വിനായ് ശശികുമാറിൻ്റെ വരികൾക്ക് ദിപു 99 തോമസ് ഈണം നൽകി നമ്മുടെ സ്വന്തം മലയാളത്തിൻ്റെ പാട്ടുകാരി YK വിജയലക്ഷ്മി മാം പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ആൻഡ് ഈ ഒരു പാട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2024 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് YK വിജയലക്ഷ്മി മാമൻ നേടിക്കൊടുത്തൊരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കേൾക്കാൻ പോകുന്നത് കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474291 9090, 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നമ്പർ ഇതാണ് 9526490909052664990. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഹോം കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വാട്സാപ്പിൽ ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ടൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ചേട്ടാ, എനിക്ക് സുൽത്താൻ പ്ലേ ചെയ്ത് തരുമോ എന്നാണ് മിഥുൻ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മിഥുന് വേണ്ടി ഫൈനലി ആ ഒരു പാട്ടോട് കൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു പാട്ട് ആട് 3 എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മച്ചത്തിൻ്റെയും ഷാൻ റഹ്മാൻ്റെയും വരികൾക്ക് ഷാൻ റഹ്മാൻ തന്നെ ഈണം നൽകി അഞ്ജല രാജീവ് പാടിയൊരു അടിപൊളി സൂപ്പർ ഹിറ്റ് ഡാൻസ് ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാട്ടോട് കൂടി കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട. ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും കാസറ്റ് കഫേയിൽ ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ടാറ്റ ബൈ ബൈ തൽക്കാലം പറയേണ്ട സമയമായിട്ടുണ്ട്. സോ യു ആർ ലിസണിങ് ആസ് ട്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

ഇരിക്കുന്ന ജീവിതചര്യ. മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പോലെ തന്നെ നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിക്കേണ്ട പാരമ്പര്യത്തിന്റെ വിശുദ്ധിയാണ് ആയുർവേദം. പ്രകൃതിയിലേക്ക് മടങ്ങാം, ആരോഗ്യം വീണ്ടെടുക്കാം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ആരോഗ്യമുള്ള ഒരു നാളേക്ക് ആയുർവേദം. ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമാറോ എന്ന മനോഹരമായ പ്രമേയവുമായി ഇന്ന് നമ്മൾ 11th ആയുർവേദ ദിനം ആഘോഷിക്കുകയാണ്. കേവലം രോഗശമനത്തിനപ്പുറം വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ പൂർണ്ണ സൗഖ്യത്തിന് മുൻഗണന നൽകുന്ന പുരാതനവും ശാസ്ത്രീയവുമായ നമ്മുടെ വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ ആയുർവേദ ദിനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജി ഏലിക്കുട്ടി. ഈ വർഷത്തെ ആയുർവേദ ദിനാഘോഷങ്ങൾ കേവലം ഒരു ഔദ്യോഗിക ചടങ്ങിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഒരു ജനകീയ മുന്നേറ്റമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ 30 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 9,000+ പ്രവർത്തനങ്ങളാണ് ഇതുവരെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനോടകം തന്നെ 89,00,000+ ജനങ്ങൾ ആയുർവേദ സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ പ്രതിജ്ഞയെടുത്തു എന്നത് ഈ ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിലും ആയുർവേദത്തിന്റെ പ്രസക്തി വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. UK, USA, ഓസ്ട്രേലിയ തുടങ്ങി ലോകത്തിലെ വിവിധ കോണുകളിലുള്ള 10 രാജ്യങ്ങളിൽ ഇന്ന് ആയുർവേദ ദിനാഘോഷങ്ങൾ നടക്കുന്നുവെന്നത് ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന വൻ സ്വീകാര്യതയുടെ തെളിവാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ആയുർവേദ തത്വങ്ങൾ പകർത്തിക്കൊണ്ട് നല്ലൊരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യപൂർണവും സന്തോഷകരവുമായ ഒരു നല്ല നാളെ ആശംസിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ ആയുർവേദ ദിനാശംസകൾ നേരുന്നു. കീപ് ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on Loudspeaker with me, R.J. Elikutti. ഇന്ന് സെപ്റ്റംബർ 23 ആയുർവേദ ഡേ ആണ്. സോ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഒക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ആയുർവേദം എന്നുള്ളത്, അല്ലെ? എന്താണ് ശരിക്കും ഈ പറയുന്ന ആയുർവേദം എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കൊരു പക്ഷെ അറിയുന്ന ഒരു കാര്യമായിരിക്കാം. ആയുസ് എന്നാൽ ജീവിതം, വേദം എന്നാൽ ശാസ്ത്രം. അതെ, വെറുമൊരു രോഗചികിത്സാ രീതിയല്ല ഇത്, മറിച്ച് നമ്മുടെ ജീവശാസ്ത്രം തന്നെയാണ് ആയുർവേദം. സോ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു കാര്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ലൗഡ് സ്പീക്കറിലെ ബാക്കിയുള്ള വിശേഷങ്ങൾ കേൾക്കാം കേട്ടോ. പണ്ട് ദേവവൈദ്യനായിട്ടുള്ള ധന്വന്തരി മൂർത്തിയുടെ ജന്മദിനമായ ധൻതേരസ് ദിനത്തിലായിരുന്നു നമ്മൾ ആയുർവേദ ദിനം ആഘോഷിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് ചന്ദ്രമാസ കലണ്ടർ അനുസരിച്ച് ഈ തീയതി ഓരോ വർഷവും മാറി വന്നതുകൊണ്ട് കേന്ദ്ര സർക്കാർ 2025 ഇറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം ഇനി മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ 23 എന്ന സ്ഥിരമായ തീയതിയിലാണ് ആയുർവേദ ദിനമായിട്ട് നമ്മൾ ആഘോഷിച്ച് വന്നുകൊണ്ട്. ഇനി ഈ വർഷത്തെ ആയുർവേദ ദിനത്തിന്റെ തീം എന്താണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമാറോ എന്നുള്ളതാണ്. അതായത് ആരോഗ്യമുള്ള ഒരു നാളേക്ക് ആയുർവേദം. ഈ ഒരു ദിനം ആചരിച്ചു തുടങ്ങുന്നതിന് പിന്നില് വലിയ വലിയ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഒന്നാമതായിട്ട് നമ്മുടെ ഈ ഒരു പരമ്പരാഗത അറിവിനെ ലോകാരോഗ്യ രംഗത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അത്. രണ്ടാമതായിട്ട് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്ന ആ ഒരു ശീലം ആളുകളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി മറ്റൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആയുർവേദം വെറുമൊരു പരമ്പരാഗത വിശ്വാസമല്ല, മറിച്ച് കൃത്യമായ തെളിവുകളുള്ള ശാസ്ത്രീയ ചികിത്സാ രീതിയാണെന്ന് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ആരോഗ്യം മാത്രമല്ല, സസ്യങ്ങൾ, മൃഗങ്ങൾ, നമ്മുടെ പരിസ്ഥിതി എന്നിവയോടൊക്കെ സൗഖ്യം സംരക്ഷിക്കുന്ന ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് അഥവാ ഏകീകൃത ആരോഗ്യം ഉറപ്പാക്കുക എന്നതുകൂടി ഈ ഒരു ദിനാചരണത്തിന്റെ പിന്നിലെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. സോ ഈ ഒരു മുന്നേറ്റം ഇന്ന് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടല്ല വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ 30 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 9,000+ പരിപാടികളും 80,000+ ആളുകളുടെ ഡിജിറ്റൽ പിന്തുണയുമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് UK, USA, ഓസ്ട്രേലിയ തുടങ്ങി 10 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 1,000+ ആളുകളും ഈ ഒരു ആഗോള ദിനത്തിൽ നമ്മോടൊപ്പം പങ്കാളികളാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുർവേദ ദിനത്തിൽ നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം. രോഗമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നാളേക്കായിട്ട് ആയുർവേദത്തിന്റെ നല്ല ശീലങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലും പകർത്താനായിട്ട് ശ്രമിക്കാം. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: മലർക്കൊടി പോലെ, വർണ്ണത്തൊടി പോലെ.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ നമ്മൾ ആയുർവേദ ദിനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തവണത്തെ ദേശീയതല പ്രധാന ആഘോഷങ്ങൾക്ക് വേദിയായിരുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലുള്ള പ്രശസ്തമായ കവിവരിയ സുരേഷ് ഭട്ട് ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഗംഭീര പരിപാടികളാണ് ഇന്നത്തെ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ആഘോഷം മാത്രമായിരുന്നില്ല കേട്ടോ. നമ്മുടെ ആയുഷ് മന്ത്രാലയം ജനങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് വലിയ ചില പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഈ ഒരു വേദിയിൽ വെച്ച് നടത്തുകയുണ്ടായി. അതിനെ കുറിച്ച് കൂടി നമുക്ക് കേൾക്കാം ലൗഡ് സ്പീക്കറിലൂടെ വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. പറഞ്ഞു വന്നത് ആയുഷ് മന്ത്രാലയം ജനങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തെ പറ്റിയാണ് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, വരും വർഷങ്ങളിൽ ആയുർവേദത്തെ ആഗോളതലത്തിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ആയുഷ് മിഷൻ 2030 ആയിരുന്നു കേട്ടോ. അതോടൊപ്പം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ കൃത്യമായ ശാസ്ത്രീയ ഉപയോഗം വിശദീകരിക്കുന്ന സേഫ്റ്റി ഡോസിയേഴ്സ്, പ്രത്യേകിച്ച് ചർമ്മ ചികിത്സയ്ക്കുള്ള പുതിയ ആയുർവേദ ക്ലിനിക്കൽ ഗൈഡ് ലൈനുകൾ എന്നിവയൊക്കെ ഔദ്യോഗികമായിട്ട് ഈ ഒരു ദിവസം പുറത്തിറക്കുകയുണ്ടായി. ഇനി മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആയുഷ് മേഖല 24.3 ബില്യൺ US ഡോളർ മൂല്യമുള്ള വമ്പൻ വ്യവസായമായിട്ട് വളർന്നു എന്ന സമഗ്രമായ പഠന റിപ്പോർട്ടുകളും ഈ ഒരു വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആയുർവേദം ഇന്ന് ലോകമെമ്പാടും വലിയൊരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആയുർവേദ മേഖലയിൽ തങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച പ്രമുഖർക്കായിട്ട് കേന്ദ്ര ആയുഷ് മന്ത്രാലയം നൽകുന്ന ദേശീയ ധന്വന്തരി ആയുർവേദ അവാർഡുകൾ ഈ ഒരു ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുകയുണ്ടായി. 500,000 രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും ധന്വന്തരി മൂർത്തിയുടെ വിഗ്രഹവും അടങ്ങുന്ന വലിയൊരു ആദരവാണ് ഈ ഒരു അവാർഡിൽ ലഭിക്കുന്നത്. വേദികളിൽ മാത്രമല്ല നാട്ടിലുടനീളം വലിയൊരു ജനകീയ ആഘോഷമാണ് ഇതിനോട് അനുബന്ധിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ, ഔഷധ സസ്യ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആയുർവേദ വാദിക, തൈനടിയിൽ യജ്ഞങ്ങൾ, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങൾ പഠിപ്പിക്കുന്ന ആയുർവേദ ആഹാർ ക്യാമ്പയിനുകൾ, അങ്ങനെ ഇന്ത്യയിലൊട്ടാകെ വലിയൊരു തരംഗം തന്നെയാണ് ഈ ഒരു ദിവസം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായും നമ്മുടെ ഈ പുരാതന ശാസ്ത്രത്തെ നെഞ്ചോട് ചേർക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു അവസരമില്ല എന്ന് നമുക്ക് ഈ ഒരു ദിവസം ഓർക്കാം. ലൗഡ് സ്പീക്കറാണ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072-585-908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447-9896 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. As we are back on loudspeaker with me, RJ Elikutti. September 23 in the Ayurveda Day. So, നമ്മള് ആയുർവേദ ദിനത്തെ കുറിച്ചും ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്കിടയിൽ എപ്പോഴും ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് ആയുർവേദമാണോ അലോപ്പതിയാണോ നല്ലത് എന്നുള്ളത് അല്ലെ. സത്യത്തിൽ ഇവ രണ്ടും തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഈ 11th ആയുർവേദ ദിനം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു മെസ്സേജും ഇത് തന്നെയാണ്. ഇവർ രണ്ടുപേരും, അതായത് അലോപ്പതി മെഡിസിനും ആയുർവേദവും, പരസ്പരം തമ്മിൽ മത്സരിക്കേണ്ടവരല്ല, മറിച്ച് കൈകോർത്ത് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ളത്. സോ നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ പറയുന്ന ആയുർവേദ മെഡിസിനും അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ മെഡിസിനും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ എന്താണ് എന്ന് നോക്കാട്ടോ. ഇനി ആളുകളുടെ സമീപനമാണ് നമ്മൾ ആദ്യം എടുക്കുന്നതെങ്കിൽ ആയുർവേദം ഓരോ വ്യക്തിയുടെയും പ്രകൃതി അറിഞ്ഞ് രോഗത്തിന്റെ വേരുകൾ കണ്ടെത്തി അത് വരാതെ തടയാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ഘടകമാണ്. അതേസമയം മോഡേൺ മെഡിസിനിലേക്ക് വരുമ്പോൾ അത് രോഗലക്ഷണങ്ങളെ പെട്ടെന്ന് ശമിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. ഇനി വേഗതയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളോ വരുമ്പോൾ പെട്ടെന്ന് ആശ്വാസം നൽകാൻ മോഡേൺ മെഡിസിൻ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. എന്നാൽ പ്രമേഹം, വാദം, സ്ട്രെസ് തുടങ്ങിയിട്ടുള്ള ദീർഘകാല ക്രോണിക് അസുഖങ്ങൾക്ക് ആയുർവേദമാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് കേട്ടോ പഠനങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ സർജറിയും ടെക്നോളജിയും ഒക്കെ നോക്കുമ്പോൾ അത്യാധുനിക ശസ്ത്രക്രിയകൾക്കും ഡയഗ്നോസിസിനും മോഡേൺ മെഡിസിൻ മുന്നിൽ നിൽക്കുമ്പോൾ പാർശ്വഫലങ്ങൾ ഇല്ലാതെ പ്രകൃതിദത്തമായിട്ട് ശരീരം സംരക്ഷിക്കാനായിട്ട് ആയുർവേദം സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ WHO, NIA തുടങ്ങിയ വൻകിട പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ആയുർവേദത്തിലും വലിയ രീതിയിലുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ഇന്ത്യയിൽ 7.5 ലക്ഷത്തിലധികം ആയുഷ് ഡോക്ടർമാരാണ് ഉള്ളത്. ഗ്രാമീണ മേഖലകളിൽ പോലും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള ആയുർവേദ ചികിത്സയൊക്കെ ലഭ്യമാണ്. വിദഗ്ധരുടെയൊക്കെ അന്തിമ അഭിപ്രായം എന്താണെന്ന് നമ്മൾ തിരയുകയാണെങ്കിൽ രോഗപ്രതിരോധത്തിനും പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ജീവിതശൈലി രോഗങ്ങൾക്കും ആയുർവേദം ഉപയോഗിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അടിയന്തര ചികിത്സയ്ക്കും ശസ്ത്രക്രിയകൾക്കും മോഡേൺ മെഡിസിനെയും നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇവ രണ്ടും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മികച്ച ആരോഗ്യം ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആയുർവേദ ഫോർ എ ഹെൽത്തിയർ ടുമാറോ എന്ന സന്ദേശത്തിലൂടെ ആയുഷ് മന്ത്രാലയവും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചികിത്സാ രീതികളുടെ ഗുണങ്ങളും പരിമിതികളും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ

ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത് ആയുർവേദത്തിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ആദ്യം തന്നെ ആയുർവേദത്തിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മൂലകാരണം കണ്ടെത്തുന്നു എന്നുള്ളതാണ് കേട്ടോ. അതായത് രോഗലക്ഷണങ്ങളെ താൽക്കാലികമായിട്ട് അടിച്ചമർത്താതെ രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നത് കൊണ്ട് മരുന്നുകളോടുള്ള ദീർഘകാല ആശ്രയത്വം കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത് വ്യക്തിഗത പരിചരണമാണ്. അതായത് ഓരോരുത്തരുടെയും വാദം, പിത്തം, കഫം തുടങ്ങിയ പ്രകൃതി അനുസരിച്ച് ാണ് ഇതിൽ മരുന്നുകൾ നിശ്ചയിച്ചു വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ പാർശ്വഫലങ്ങൾ കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിക്കുന്ന സസ്യജന്യ ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് നോക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ദീർഘകാല രോഗങ്ങൾക്ക് മികച്ച ഒരു മാർഗമാണ് ആയുർവേദ ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. അതായത് ആർത്രൈറ്റിസ്, IBS, ചർമ്മ രോഗങ്ങൾ, സ്ട്രെസ് എന്നിവയ്ക്കൊക്കെ ആയുർവേദം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ഇന്ത്യയിലുടനീളം 7.5 ലക്ഷത്തിലധികം ആയുഷ് ഡോക്ടർമാരുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ പോലും കുറഞ്ഞ ചെലവില് ഈ ഒരു ചികിത്സ സുലഭമായിട്ട് ലഭ്യമാണ്. പക്ഷെ അതേസമയം നമ്മൾ നോക്കുവാണെങ്കിൽ ആയുർവേദത്തിന് ചില പരിമിതികൾ, അതായത് ലിമിറ്റേഷൻസ് കൊണ്ട് അതും നമ്മൾ നിർബന്ധമായിട്ടും ഈ ഒരു ചികിത്സാ രീതി ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിയന്തര സാഹചര്യങ്ങളാണ്. അതായത് ആക്സിഡന്റുകൾ, പെട്ടെന്നുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള അണുബാധകൾ, സർജറി വേണ്ട അവസ്ഥകൾ എന്നിവയ്ക്കൊന്നും ആയുർവേദം ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്ക് തരുന്ന ഒരു മെത്തേഡ് ആയിരിക്കില്ല. ഇനി അടുത്തത് നമ്മൾ നോക്കുവാണെങ്കിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളും വ്യാജന്മാരുമാണ് കേട്ടോ. അതായത് അംഗീകൃത GMP സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത മരുന്നുകൾ ഉപയോഗിക്കുന്നതും യോഗ്യതയില്ലാത്ത വ്യാജ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നതും യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കിയുള്ള സ്വയം ചികിത്സയും ഒക്കെ വളരെ അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായ യോഗ്യതയുള്ള ആയുർവേദ ഡോക്ടർമാരുടെ അടുത്ത് മാത്രം നമ്മൾ ചികിത്സ തേടാനായിട്ട് ശ്രദ്ധിക്കുക. ശരിയായ സമയത്ത് ശരിയായ ചികിത്സ തിരഞ്ഞെടുത്ത് പൂർണ്ണ ആരോഗ്യം ഉറപ്പാക്കുകയും ചെയ്യുക കേട്ടോ. അപ്പൊ ലൗഡ് സ്പീക്കറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആയുർവേദ ഡേയിൽ ആയുർവേദത്തെ കുറിച്ചും ആയുർവേദ ചികിത്സാ രീതികളെ കുറിച്ചുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: മനുഷ്യനും പ്രകൃതിയും രണ്ടല്ല, ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുരാതന വിജ്ഞാനം. രോഗം വന്ന ശേഷം മരുന്ന് കഴിക്കുന്നതിന് പകരം രോഗം വരാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ജീവിതചര്യ. മണ്ണിന്റെ മണവും കാടിന്റെ ഭാഷയും പോലെ തന്നെ നമ്മൾ എക്കാലവും കാത്തു സൂക്ഷിക്കേണ്ട പാരമ്പര്യത്തിന്റെ വിശുദ്ധിയാണ് ആയുർവേദം. പ്രകൃതിയിലേക്ക് മടങ്ങാം, ആരോഗ്യം വീണ്ടെടുക്കാം. ഇന്ന് സെപ്റ്റംബർ 23 ദേശീയ ആയുർവേദ ദിനം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. ഇന്ന് ആയുർവേദ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തെ കുറിച്ചും ആയുർവേദവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആയുർവേദത്തില് സ്ഥിരമായി കേൾക്കാറുള്ള ചില വാക്കുകളെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ് കേട്ടോ. അതായത് ദോഷം, പഞ്ചകർമ്മ, പ്രകൃതി എന്നിങ്ങനെയൊക്കെ നമ്മൾ ആയുർവേദം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാക്കുകൾ കേൾക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എന്താണ് എന്നുള്ളത് അല്ലേ. സോ ഈ ഒരു ആയുർവേദ ഡേയില് അത്തരത്തിലുള്ള ചില വാക്കുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മീനിങ്ങും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് കളയാം കേട്ടോ. അതിൽ ഒന്നാമതായിട്ട് പ്രകൃതി ദോഷങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു തരാം. നമ്മുടെ ശരീരത്തിലെ മൂന്ന് പ്രധാന ഊർജ്ജങ്ങളാണ് വാതം, പിത്തം, കഫം എന്നിവ. ഇതിനെയാണ് ദോഷങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയുടെ ബാലൻസ് അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ശരീരഘടന അഥവാ പ്രകൃതി തീരുമാനിക്കപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് ദിനചര്യ, ഋതുചര്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ദിവസവും നമ്മൾ ചെയ്യേണ്ട നല്ല ശീലങ്ങളാണ് ദിനചര്യ. രാവിലെ എഴുന്നേറ്റാലുള്ള ഓയിൽ പുള്ളിങ്, നസ്യം, നാവ് വടിക്കല്, ഇതൊക്കെ ഇതിന്റെ ഉള്ളിലെ ഇൻക്ലൂഡഡ് ആവുന്ന കാര്യങ്ങളാണ്. ഇനി കാലാവസ്ഥ അനുസരിച്ച് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഋതുചര്യ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അഗ്നിയാണ്. ഇത് നമ്മുടെ വയറ്റിലെ ദഹനശക്തിയാണ് മീൻ ചെയ്യുന്നത്. അമിതവണ്ണവും പ്രമേഹവും ഒക്കെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ദഹനാഗ്നിയെ സമതുലിതമായിട്ട് നമ്മൾ നിർത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന മറ്റൊരു വാക്കാണ് പഞ്ചകർമ്മ എന്നുള്ളത് അല്ലെ. നമ്മുടെ ശരീരത്തെ വിഷാംശങ്ങളെ പുറന്തള്ളാനായിട്ട് സഹായിക്കുന്ന 5 ശുദ്ധീകരണ ചികിത്സകളാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ രസായനം എന്നൊരു വാക്കുകൂടിയുണ്ട്. അശ്വഗന്ധ, നെല്ലിക്ക, ശതാവരി എന്നിവയൊക്കെ ഉപയോഗിച്ച് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും വാർദ്ധക്യത്തെ ചെറുക്കാനുമുള്ള ഒരു രീതിയാണ് രസായനം. ഇത് മാത്രമല്ലാതെ കുറച്ച് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം. അതായത് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് ദ്രവ്യ ഗുണം എന്ന് പറയുന്നത്. ഈ ചെടികൾ കൃഷി ചെയ്യുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ട് WHO മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡത്തെയാണ് നമ്മൾ GACP എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് CCRAS ആണ് കേട്ടോ. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസ്. അതായത് ഇന്ത്യയിലെ ആയുർവേദ ഗവേഷണങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന പ്രധാന സ്ഥാപനമാണിത്. അപ്പോ ഇനി ആയുർവേദവുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സംശയിക്കാതെ ഇരിക്കാം കേട്ടോ. ലൗഡ് സ്പീക്കറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് RJ ലിക്കുട്ടിയാണ്. ഒരു കുട്ടി ബ്രേക്ക് എടുക്കാൻ സമയമായിരിക്കുന്നു. സുഖി പോൾസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: സൂപ്പർ ഗെയിംസ്, സൂപ്പർ ഫൺ ആൻഡ് എക്സൈറ്റിംഗ് പ്രൈസസ്.
0: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്കാം ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
3: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. സൂപ്പർ ഫൺ ഹബ് ഫോർ യുവർ സൂപ്പർ കൂൾ ഈവനിംഗ്.
4: ആശ്രയ പ്രീമിയർ ലീഗ്,
0: സ്റ്റേ ട്യൂൺഡ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അഭിമാനമായിട്ടുള്ള ആയുർവേദത്തിന്റെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കാനായിട്ട് ഈ 11-ാമത് ആയുർവേദ ദിനത്തിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ഒട്ടനവധി മികച്ച പദ്ധതികളും അവാർഡുകളും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആഴ്ച ഏലിക്കുട്ടി. ഒന്നാമതായിട്ട് ആയുർവേദ രംഗത്ത് ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരമായിട്ടുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ അവാർഡുകളെ പറ്റിയാണ് പറയുന്നത്. നാഗ്പൂരിൽ നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ചടങ്ങിൽ വെച്ച് ഗവേഷണം, ക്ലിനിക്കൽ ചികിത്സ, പൊതുജന സേവനം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ നമ്മുടെ പ്രമുഖ വൈദ്യന്മാരെയും ഗവേഷകരെയുമാണ് രാജ്യം ഇന്ന് ആദരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് വരും വർഷങ്ങളിൽ ഭാരതീയ ചികിത്സാ രംഗത്ത് വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന ഒരു കിടലൻ മാസ്റ്റർ പ്ലാൻ ആണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്, ആയുഷ് വിഷൻ 2030. ഇതിലൂടെ 2030 ഇന്ത്യയിൽ നിന്നുള്ള ആയുർവേദ കയറ്റുമതി $10 ബില്യൺ ഉയർത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് 3 പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആരംഭിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഇൻഡോർ മുതൽ ഗ്ലോബൽ വരെ ഇന്ത്യയെ വെൽനസ് ടൂറിസത്തിന്റെ ഹബ്ബായിട്ട് മാറ്റിയെടുക്കാനും ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കേട്ടോ. ഇനി ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ കർഷകർക്കുള്ള പദ്ധതികൾ. ഈ ഒരു ആയുർവേദ ദിനം ഡോക്ടർമാർക്കും രോഗികൾക്കും മാത്രമല്ല നമ്മുടെ രാജ്യത്തെ കർഷകർക്കും വലിയ അവസരങ്ങളാണ് തുറന്ന് നൽകിയിരിക്കുന്നത്. ഔഷധ സസ്യ കൃഷിക്കായിട്ട് 15 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് ഈ ഒരു വർഷം വകയിരുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ ഔഷധ സസ്യങ്ങളുടെ വിപണിയിലെ തത്സമയ വില നിലവാരവും ഗുണനിലവാരവും കൃത്യമായിട്ട് അറിയാൻ കർഷകർക്കായിട്ട് ഭാരത് വിസ്താർ AI പ്ലാറ്റ്ഫോം എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനവും കൂടി ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ നമ്മുടെ പാരമ്പര്യ അറിവുകളെ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയുമായിട്ട് കൂട്ടിയിണക്കി ആയുർവേദത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനുള്ള വലിയൊരു തുടക്കമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആഴ്ചയിലെ കുട്ടിക്ക്. ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. Once again, welcome back to Loudspeaker with me, RJ Elikutti. അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം ഇങ്ങനെ 4 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലൗഡ് സ്പീക്കർ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും കൂടി ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ ആയുർവേദത്തിന്റെ ചരിത്രവും പുതിയ പദ്ധതികളും ദിനചര്യകളും അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. സത്യത്തിൽ ആയുർവേദം എന്നത് കൊല്ലത്തിൽ ഒരിക്കലും മാത്രം ആഘോഷിച്ച് തീർക്കേണ്ട ഒരു ദിവസമല്ല, അല്ലെ? അത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ട, കൂടെ കൂട്ടേണ്ട ഒരു നല്ല ജീവിത ശൈലി കൂടിയാണ്. നമ്മുടെ അടുക്കളയിലുള്ള ചെറിയ ചെറിയ മരുന്നുകളിൽ തുടങ്ങി കൃത്യമായ സമയത്തുള്ള ഭക്ഷണം, പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതം, ഇതിലൂടെയൊക്കെ രോഗമില്ലാത്ത പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നാളെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആരോഗ്യമുള്ള ഒരു നാളേക്ക് ആയുർവേദം എന്ന ഈ വർഷത്തെ സന്ദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ഒരു ദിവസത്തിന്റെ, അതായത് ആയുർവേദ ദിനത്തിന്റെ ആശംസകളെ നേർന്നുകൊണ്ട് ലൗഡ് സ്പീക്കറുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലൗഡ് സ്പീക്കറിലൂടെ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മറ്റൊരു എപ്പിസോഡിൽ. Children, it's me, RJ Elikutti, signing off.

Hi, hello, good evening, and welcome to Ashraya Premier League with me, RJ. ലുകുട്ടി അങ്ങനെ 4 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6 മണി വരെ ഞാൻ ദാ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആശ്രയ പ്രീമിയർ ലീഗിൽ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കുറച്ച് ചില്ലാവാൻ, റിലാക്സ്ഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. സോ നമ്മളൊന്ന് ചില്ലാവാനും റിലാക്സ്ഡ് ആവാനും ഒക്കെ പോവുകയാണ് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ് കേട്ടോ. എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രണയ നടന്റെ പിറന്നാൾ ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലയാള സിനിമയുടെ ബാലകൗമാരവും യുവത്വവും പിൽക്കാലത്തെ മഹത്തായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമാ നടന്മാരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. നമ്മുടെ തിക്കുറിശി മധു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്ന മാധവൻ നായർ എന്ന മലയാളത്തിൻ്റെ കാർണവർ എന്നറിയപ്പെടുന്ന ആളുടെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം. സോ മധു സാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ നമ്മൾ കേൾക്കാനും പറയാനും കളിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നത്. സാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന, സാറിൻ്റെ ആ ഒരു ലൈഫ് ജേർണിയിലുള്ള റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, മൂവിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീണ്ടും ഓർത്തെടുക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ. അപ്പോൾ ഒരുപാട് നല്ല നല്ല സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് മധു സാർ. വലിയ വലിയ അവാർഡുകളൊക്കെ നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യം തന്നെ ആദരിച്ചിട്ടുള്ള ഒരു മഹാനടൻ തന്നെയാണ്, ലെജൻഡാണ് അദ്ദേഹം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ആശ്രയ എഫ് എം ഫാമിലിയുടെ വക അദ്ദേഹത്തിൻ്റെ ഒരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ കൂടുതലായിട്ട് പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടൊന്ന് ഉഷാറാവാം. മധു സാറിൻ്റെ മൂവീസൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ചോദിക്കാൻ പോണെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം, അപ്പോഴത്തേക്ക് നമുക്കൊരു പാട്ടും കൂടി കേൾക്കാം. സുഖിപ്പോൾ ലിസണിങ് ആശ്രയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5.
4: ഇനി നിങ്ങളും നടക്കും തലയിടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

കാലത്തിന്റെ തിരശീലയിൽ തന്റേതെന്ന് പറയാവുന്ന കയ്യപ്പുകൾ ഏറെ ചാർത്തിയിട്ടുണ്ടായിരുന്ന മഹാനടൻ മധുസാറിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. സോ ഇന്നത്തെ ആശ്രയ പ്രീമിയർ ലീഗില് നമ്മൾ മധുസാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിന്റെ ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് എന്ന പോലെ ആ സിനിമകളിലൂടെ ആ വിശേഷങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് പോയിട്ട് വരാം. സോ കൂടെയുള്ളത് ഞാൻ ആർജി എലിക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലുള്ള സമയം 4 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും ഇതാ ഇങ്ങനെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സോ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന അരങ്ങേറ്റ ചിത്രത്തിൽ മധു സാർ അവതരിപ്പിച്ച രാജ്യത്തിനായി രക്തസാക്ഷിത്വം വരിച്ച പട്ടാളക്കാരൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന അരങ്ങേറ്റ ചിത്രത്തിൽ മധു സാർ അവതരിപ്പിച്ച രാജ്യത്തിനായിട്ട് രക്തസാക്ഷിത്വം വരിച്ച പട്ടാളക്കാരൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ കുറേ ക്ലൂകൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഏതൊക്കെ സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരങ്ങേറ്റ ചിത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പട്ടാളക്കാരൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് എന്താണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് അറിയേണ്ട ഉത്തരം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആൻസേഴ്സ് അറിയാവുന്നവർ ഫോൺ എടുത്ത് നമ്മളെ വിളിച്ച് ഉത്തരങ്ങൾ അറിയിക്കാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0474291900 0474291900. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490900 9526690900. അപ്പോഴത്തേക്ക് നമുക്കൊരു പാട്ട് കേൾക്കാൻ പോകും. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാറുണ്ട്. ആ ഭാഗ്യശാലിക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമ്മാനം നമ്മൾ കൊടുക്കാറുണ്ട്. ആ സമ്മാനം ഈ സ്പോൺസേർഡ് ബൈ നമ്മുടെ ചിലങ്കാർ റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ സമ്മാനമൊക്കെ മേടിക്കണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മളുടെ ഈ ഒരു ആശ്രയ പ്രീമിയർ ലീഗിൽ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആൻസേഴ്സ് ഇങ്ങോട്ട് പോകുന്നോട്ടെ കേട്ടോ. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achainsgold.in.
3: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: യെസ് അങ്ങനെ ഒരു പവർ പാക്ഡ് സോങ്ങിന് ശേഷം വി ആർ ബാക്ക് ഓൺ ആസ്ട്രിയ പ്രീമിയർ ലീഗ്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 4 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ന് മധു സാറിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ ലൈഫ് ജേർണിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ചിത്രത്തിൽ രാജ്യത്തിനായിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ഒരു പട്ടാളക്കാരന്റെ കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കഥാപാത്രത്തിന്റെ പേര് എന്താണെന്ന് അറിയാമോ എന്നാണ് ചോദിച്ചിരുന്നത്. എന്തായാലും നമുക്ക് ആൻസർ പറഞ്ഞു തരാൻ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്. എലിക്കുട്ടി, ഇത് കോട്ടമണിക്ക് മോഹൻ വർഗീസ് ചേട്ടനാണ്.
0: മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിക്കില്ല,
0: ഉത്തരം പറഞ്ഞിട്ടേ ചായ കുടിക്കൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ, നിണമണിഞ്ഞ കാൽപ്പാടുകൾ? ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പട്ടാളക്കാരൻ കഥാപാത്രത്തിന്റെ പേരെന്താണ്?
1: സ്റ്റീഫൻ.
0: ഉറപ്പാണോ? എന്നാ ഈ സിനിമ റിലീസായ വർഷം എന്താണെന്ന് അറിയാമോ? അത് ഓർക്കുന്നില്ല.
1: അത് ഓർക്കുന്നില്ല, പക്ഷേ ഞാൻ മൂന്നാല് പ്രാവശ്യം കണ്ടതാ.
0: ഓക്കെ, ഈ ഒരു സിനിമയിലെ ലീഡ് റോളിൽ ആരാണുള്ളത്?
1: അത് ഓർക്കുന്നില്ല, മധു സാറിന്റെ മാത്രമേ അറിയൂ.
0: മധു സാറിന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടോ?
1: പെണ്ണുങ്ങളെ ഒന്നും ഇപ്പൊ ഓർക്കുന്നില്ല.
0: പെണ്ണുങ്ങളെയാണെന്ന്
1: മലമൂട്ടിയിൽ നിന്നുള്ള മാപ്പിള മാലാക പോലും പെമ്പിളെ നമുക്ക് പാട്ട് കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ് കേട്ടോ, കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ് മോഹൻ ചേട്ടാ. അപ്പൊ എന്തായാലും വിളിച്ചതിലും ഒരുപാട് സന്തോഷം. പിന്നെ ഒരു കാര്യം, 1963 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. പ്രേം നസീറാണ് ഈ സിനിമയിലെ നായകനായിട്ട്
1: അഭിനയിച്ചിട്ടുള്ളത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് മോഹനൻ ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ 1963 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. എൻ പിഷാരടി സാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രേം നസീർ സാറാണ് ഈ ഒരു സിനിമയിൽ നായക കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അംബിക മാം, ഷീല മാം എന്നിവരൊക്കെ ഈ ഒരു സിനിമയിൽ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓഫീസിൽ ആ ഒരു സമയത്ത് ഒരു സൂപ്പർ ഹിറ്റ് സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. അതുപോലെ തന്നെ മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരമൊക്കെ ഈ ഒരു സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട്. ഭാസ്കരൻ സാറിൻ്റെ വരികൾക്ക് ബാബുരാജ് സാറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗീതമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ ഒരു സിനിമയിലെ പാട്ട്, ചിലപ്പോൾ ഈ ഒരു സിനിമയുടെ പേര് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണക്ട് ആവുന്നുണ്ടാവില്ല, പക്ഷെ ഇതിലൊരു പാട്ടുണ്ട്, മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. അത് ഈ ഒരു സിനിമയിലുള്ള പാട്ടാണ് കേട്ടോ. സോ അതുപോലെ തന്നെ അനുരാഗ നാടകത്തിൻ എന്നൊക്കെ പറയുന്ന ഒരു എവർഗ്രീൻ ഗാനങ്ങളൊക്കെ ഉള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. അപ്പോൾ ഇത് നമ്മുടെ മധു സാറിൻ്റെ അരങ്ങേറ്റ ചിത്രമായിരുന്നു. ആൻഡ് നമ്മുടെ മോഹനൻ ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ അനിൽകുമാർ ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, സജീവ്, സതീഷ്, സൂരജ് ഖാൻ, അൻവർ, വരുൺ, ലിനിച്ചേച്ചി ഒക്കെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് മെസ്സേജ് അയച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകണ്ടേ? നമുക്ക് ആ ഒരു ചോദ്യം കൂടി കേൾക്കണ്ടേ? അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. രാമു കാര്യാട്ടിൻ്റെ സംവിധാനത്തിൽ 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ക്ലാസിക് സിനിമയിൽ പരീക്കുട്ടി എന്ന നായിക, അതായത് സംഗീതജ്ഞനെ അമരക്കാരനാക്കിയിട്ടുള്ളത് മധു സാറാണെന്ന് നമുക്കറിയാം അല്ലേ. ആ ഒരു നായക കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നത് മധു സാറാണ്. ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ഞാൻ ഒന്നുകൂടി പറയാം, വളരെ സിമ്പിളായിട്ട് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ ചെമ്മീൻ സിനിമ ഏത് പ്രശസ്ത സാഹിത്യകാരൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആൻസേഴ്സ് നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആൻസേഴ്സ് ഇങ്ങോട്ട് പറഞ്ഞോളാം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ. അപ്പോൾ ആൻസേഴ്സ് പറയാനായിട്ട് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0474 2910907 0474219909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909. 9526649090. അപ്പൊ ആൻസേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കാം. ഒരു മത്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekaram, Lotus Road Private Bus Stand, Samibam Pulaman, Kottarakara.

0: രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ 1965 പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന സിനിമ, പരീക്കുട്ടി എന്ന കഥാപാത്രം, ഇത് രണ്ടും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരാളാണ് നമ്മുടെ മധു സാർ. മധു സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്നത്തെ ദിവസം. സോ സാർ അഭിനയിച്ചിട്ടുള്ള കുറെ സിനിമകളും അതുപോലെ തന്നെ സാറിന്റെ ലൈഫ് ജേണിയും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല കുട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. കൂടിയുള്ളത് ഞാൻ ആർജിയിലെക്കുട്ടിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ രാമു കാര്യാട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ചെമ്മീൻ എന്ന ഈ ഒരു സിനിമ ഏത് പ്രശസ്ത സാഹിത്യകാരന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. അപ്പൊ ആൻസർ പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്. ഇതാരാണ്?
1: ഞാൻ ഫാദർ വർഗീസ് തോമസ്.
0: വർഗീസ്, വർഗീസ് അച്ഛൻ ആണ്. അച്ഛൻ എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാനിപ്പോ യാത്രയിലാണ്. ഞങ്ങള് ചാത്തന്നൂർ നിന്ന് തിരുവല്ലയ്ക്ക്
0: പോയിക്കൊണ്ടിരുന്നപ്പോ റേഡിയോ കേട്ടതാണോ? ഓക്കെ അച്ഛാ, എന്നൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: സുഖമായിട്ടിരിക്കുന്നു,
0: സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ അച്ഛൻ, ഇടവകയിൽ ഉള്ള അച്ഛനാണോ? ഇടവകയിൽ ഇരിക്കുന്ന അച്ഛനാണോ?
1: അതെ അതെ അതെ, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ പ്രീസ്റ്റ് ആണ്.
0: ഓക്കെ, ഏത് ഇടവകയിലാന്ന് പറയാമോ?
1: ഞാൻ ഇപ്പോൾ മരണം വടക്കും ഭാഗം. സെന്റ് ഗ്രിഗോറിയസ് പള്ളി.
0: ഓക്കെ അച്ഛാ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം കേട്ടിരുന്നു? ഓക്കെ, അപ്പം ഏത് നോവൽ, ഏത് സാഹിത്യകാരന്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു ഈ ഒരു ചെമ്മീൻ എന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്?
1: തകഴി ശിവശങ്കരപ്പിള്ള സാറ്.
0: വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഞാനിങ്ങനെ ശരിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ അച്ഛ?
1: അത് മാത്രമല്ല, തകഴി സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്.
0: ഓ വൗ, അതൊരു അടിപൊളിയാണ്.
1: തകഴിയില് അദ്ദേഹത്തിന്റെ വീട്ടില് പോയി ഞങ്ങള് ഈ പണ്ട് ഈ ബാലജനസഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ആ സമയത്തെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അവിടെ പോയിരുന്നു. അപ്പൊ അന്ന് ഈ പാലം ഒന്നും ഇല്ലാത്ത സമയമായിരുന്നു. അപ്പൊ ഫെറി ഒക്കെ കടന്ന് അവരുടെ വീട്ടിൽ പോയി ഞങ്ങള് ഒരു മണിക്കൂറോളം അവിടെ സ്പെൻഡ്
0: ചെയ്തതാണ്. അപ്പൊ അന്ന് കണ്ടപ്പോ ഉണ്ടായിരുന്ന ഒരു അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവോ?
1: ഞങ്ങള് ഒരു ഏകദേശം ഒരു 50 കുട്ടികളോളം ഉണ്ടായിരുന്നു അന്ന്. ഞാന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായിരുന്നേ. അപ്പൊ ഞങ്ങള് തിരുവല്ല യൂണിയനിൽ നിന്ന് ബാലയനസഖ്യത്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോയതാ. അപ്പൊ അവിടെ ചെന്ന് തകഴി സാറുമായിട്ട് കണ്ടു. അതുപോലെ താത്തക്കുറ്റി അദ്ദേഹത്തിന്റെ ഭാര്യ, ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കൊറേ സമയം സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം അടുത്ത് കാണാനായിട്ട് പറ്റി. ചെമ്മീന് കിട്ടിയ ഇത്, അതായത് ജ്ഞാന പീഠവും അതുപോലെ കയറിന് കിട്ടിയ അവാർഡ്, കയർ നോവലിന്, അതെല്ലാം കാണാനായിട്ട് സാധിച്ചു.
0: ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കൂടെ അച്ഛൻ ഇത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷം.
1: ഒരുപാട് സന്തോഷം.
0: ഓക്കെ അച്ഛാ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ
1: കോളിംഗ്.
0: അപ്പൊ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് വർഗീസ് അച്ഛനാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ പ്രശസ്തമായിട്ടുള്ള ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ട് ഒരുക്കിയ പ്രണയ ചിത്രമായിരുന്നു ചെമ്മീൻ എന്ന റൈറ്റ് ആൻസർ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അച്ഛൻ ആ സാറിനെ കാണാൻ പറ്റി, തകഴി സാറിനെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ കൂടെ ഇന്ന് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പൊ അതൊരു എക്സ്ട്രാ ഹാപ്പിനെസ് കൂടിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമയെ പറ്റി നമ്മൾ പറയുമ്പോഴത്തേക്കും മികച്ച സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡല് നേടുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ കൂടിയാണ് ചെമ്മീൻ എന്നുള്ളത്. അതുപോലെ തന്നെ ക്യാൻ, നമ്മുടെ ഷിക്കാഗോ തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കാനൊക്കെ അവസരം ലഭിച്ചിട്ടുള്ള, അതുപോലെ തന്നെ പുരസ്കാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. അതുപോലെ നമ്മുടെ IBN Live തയ്യാറാക്കിയിട്ടുള്ള ഇക്കാലത്തെയും മികച്ച 100 ഇന്ത്യൻ സിനിമകളുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു പട്ടികയിലും ഇടം പിടിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് നമ്മുടെ ചെമ്മീൻ എന്ന സിനിമ. അപ്പോൾ ഹിന്ദിയിലേക്ക് ലെഹറൂൻ എന്ന പേരിലും, അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ദി ആങ്കർ ഓഫ് ദി സീ എന്ന പേരിലും ഒക്കെ ഈ ഒരു സിനിമ മൊഴിമാറ്റം ചെയ്ത് റിലീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അച്ഛനോട് ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചും കറക്റ്റ് ആൻസേഴ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു വരുൺ, വിശ്വൻ ചേട്ടൻ, അതുപോലെ തന്നെ അർച്ചന, ആകാശ്, അൻവർ, ഡേവിഡ്, സൂരജ് ഖാൻ, സജീവ് ഏട്ടൻ, സതീഷ് ഏട്ടനൊക്കെ നമുക്ക് റൈറ്റ് ആൻഡിലെ ആൻസേഴ്സ് അയച്ചു തന്നു. എല്ലാവരോടും ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ഇനിയും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു ചോദ്യം കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ചോദ്യവും കൂടി ഞാൻ പറയുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 1969 ഏത് ഹിന്ദി സിനിമയിലാണ് മധു സാറ് അമിതാഭ് ബച്ചൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്? 1969 ഏത് ഹിന്ദി സിനിമയിലാണ് മധു സാറ് അമിതാഭ് ബച്ചൻ സാറിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം ടു ദ നമ്പർ 0474291 9090 0474291 9090 അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജസ് അയച്ചും ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906926649090. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം. 1969 ഏത് ഹിന്ദി സിനിമയിലാണ് മധു സാറ് അമിതാഭ് ബച്ചൻ സാറിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് സിമ്പിൾ ആൻസറും ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ഇങ്ങോട്ട് പോന്നോട്ടെ, അപ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യാൻ ഒരു അടിപൊളി ട്രാക്ക് കേൾക്കാം ഓൺ ആശ്രയ പ്രീമിയർ ലീഗ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731115.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
4: Fashionum trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
5: Cheta, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

Once again, welcome back to Ashraya Premier League with me, RJ. ഏലിക്കുട്ടി. അപ്പോൾ ഇന്ന് മധുസാറിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ മധുസാറുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഗെയിം സെഗ്മെൻറ്റുമായിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഞാനൊരു ചോദ്യവും കൂടി ചോദിച്ചിട്ടാണ് രണ്ട് പാട്ടുകൾ കേൾക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ചോദ്യം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ റിമൈൻഡ് ചെയ്യാം. ചോദ്യം ഇതായിരുന്നു, 1969 ഏത് ഹിന്ദി സിനിമയിലാണ് മധുസാറ് അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒപ്പം അഭിനയിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ആൻസേഴ്സ് നമ്മുടെ വാട്സപ്പിൽ റൈറ്റ് ആയിട്ടും റോങ് ആയിട്ടും എത്തിയിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ആളുകളും റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സാത് ഹിന്ദുസ്ഥാനി. യെസ്, സാത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന സിനിമയിലാണ് അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒപ്പം മധു സാർ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതല്ല ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതും ഹൈലൈറ്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ ബോളിവുഡിൻ്റെ തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അമിതാഭ് ബച്ചൻ സാർ ആദ്യമായിട്ട് അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവി കൂടിയാണ് സാത്ത് ഹിന്ദുസ്ഥാനി. ഈ ഗോവയെ പോർച്ചുഗീസ് അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന 7 ഭാരതീയരുടെ ധീരമായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ കഥയായിരുന്നു ഈ ഒരു സിനിമ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രശസ്ത എഴുത്തുകാരനും അതുപോലെ തന്നെ ചലച്ചിത്രകാരനുമൊക്കെ ആയിരുന്ന ഖ്വാജ അഹമ്മദ് അബ്ബാസ് സാറാണ് ഈ ഒരു ചിത്രത്തിൻ്റെ രചനയും സംവിധാനവും നിർമ്മാണവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായിട്ടുള്ള മധു സാറിൻ്റെ ഒപ്പം തന്നെ ഉൽപ്പൽ ദത്ത്, ജലാൽ ആഗ, അൻവർ അലി, മധുക്കർ എന്നിവരൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വേഷങ്ങൾ തന്നെയായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഈ ചിത്രത്തിലെ 7 പ്രധാന നായകന്മാരിൽ ഒരാളായിട്ട് അതായത് നമ്മുടെ അൻവർ അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു നമ്മുടെ മധു സാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുമുണ്ടായിരുന്നത്. സോ 1969 അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടി അഭിനയിച്ച ആ ഒരു സിനിമ സാത് ഹിന്ദുസ്ഥാനിയാണ്. നമുക്ക് മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസേഴ്സ് അറിയിച്ചിരിക്കുന്നത് ലിന്നി ചേച്ചി, സതീഷ്, അനിൽ, ആകാശ്, മണികണ്ഠൻ, സജീവ്, സൂരജ് ഖാൻ, ബിനോയ് ചേട്ടൻ, ഡേവിഡ്, വിശ്വൻ ചേട്ടൻ, തങ്കമണി ടീച്ചർ, അൻവർ, അനീഷ്,

മനോജ്, ഏട്ടൻ, റിയാസ്, അങ്ങനെ റൈറ്റ് ആൻസേഴ്സ് അയച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കിടിലൻ അടിപൊളി കൺഗ്രാറ്റുലേഷൻസ് നമ്മൾ പറയാണ്. ആൻഡ് ഇതുപോലെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ ഇനിയും ഉണ്ട്. അപ്പോൾ കേൾക്കണമല്ലേ? ആ ചോദ്യം ഞാൻ പറയാം. അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, നമ്മുടെ മധു സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നായക കഥാപാത്രത്തെ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ മൂവി ആയിട്ട് അവതരിപ്പിച്ച ആ ഒരു 1970 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൂവി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഐ റിപ്പീറ്റ്, മധു സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നായക കഥാപാത്രത്തെ ഒരു ആൻറ്റി ഹീറോ ആയിട്ട് ഒരു എക്സ്പെരിമെൻ്റലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്പെരിമെൻറ്റും എക്സ്പെരിമെൻറ്റും എല്ലാം കൂടി മിക്സായിട്ട് പോയി, കയ്യിൽ നിന്ന് പോയി, എന്നാലും പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന 1970 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമ ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസേഴ്സ് പോ നോട്ടേ ടു ദ നമ്പർ 0474 2919090 4 0 4 2 9 1 9 0 0. ഇനിയിപ്പോൾ വിളിക്കാനായിട്ട് പറ്റിയില്ല എങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കുന്ന നമ്പർ ഇതാണ്, 9526490906 9569 60 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9
നായക കഥാപാത്രത്തെ ഒരു ആൻറ്റി ഹീറോ ആയി കാണിച്ച 1970 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പടം, അതേതാണ് ആ പടം? അതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം വരുമ്പോഴേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: തുടിക്കുന്ന ഹൃദയത്തിന് ഇനി വേണം കരുതലിന്റെ കൃത്യമായ താളം. 24x7 പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, കാത്ത് ലാബ്, പേസ് മേക്കർ അടക്കമുള്ള അത്യാധുനിക ഹൃദ്രോഗ ചികിത്സകളോടെ അസീസിയ നിങ്ങൾക്കൊപ്പം.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
9: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ജാനെ തുയ ജാനെ നാ എന്ന സിനിമയിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. വി ആർ ബാക്ക് ഓൺ ആസ്ട്രേലിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെറിയ ചെറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ മധു സാറ് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത നായക കഥാപാത്രത്തെ ഒരു ആന്റി ഹീറോ ആയി പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ച 1970 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമ ഏതാണ് എന്നുള്ളതാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് പ്രിയ. പ്രിയ എന്നൊരു സിനിമയാണ് കേട്ടോ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മധു സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡിറക്ടോറിയൽ ഡെബ്യൂട്ട് ആയിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. എൻ പി അബുസാറാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മധു സാറ്, സുകുമാരി അമ്മ, അതുപോലെ തന്നെ ജയഭാരതി മാം, അടൂർ ഭാസി സാർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ മറ്റ് പ്രത്യേകത, അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റ് പ്രത്യേകത എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രശസ്ത ബോളിവുഡ് ഗായകൻ മഹേന്ദ്ര കപൂർ മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഈ പ്രിയ എന്ന് പറയുന്നത്. ആൻഡ് പ്രശസ്ത നടി ലില്ലി ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരേ ഒരു മലയാളം സിനിമ അതേതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിയ എന്ന സിനിമയുടെ പേര് പറയേണ്ടതായിട്ട് വരും കേട്ടോ. ആൻഡ് രണ്ടാമത്തെ മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആ ഒരു വർഷം നേടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മികച്ച എഡിറ്റർക്കുള്ള സംസ്ഥാന അവാർഡും ഈ ഒരു ചിത്രം ആ ഒരു വർഷത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മൾ എടുത്തു പറയുന്ന ഒക്കെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ കൂടിയാണ് മധു സാർ ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രിയ എന്ന ഈ ഒരു സിനിമ. അപ്പം നമുക്ക് ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചും എത്തിയിട്ടുണ്ടായിരുന്നു. റോങ് ആൻസേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ റൈറ്റ് ആൻസേഴ്സാണ് കൂടുതൽ. ആൻഡ് നമുക്ക് അയച്ചു നൽകിയിട്ടുള്ളത് ആകാശ്, മനോജ്, അതുപോലെ തന്നെ തങ്കമണി ടീച്ചറുണ്ട്, അതുപോലെ നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ, അൻവർ, സൂരജ് ഖാൻ, അനിൽ, സതീഷ്, അർച്ചന, സജീവ് എന്നിവരൊക്കെ നമുക്ക് റൈറ്റ് ആൻസേഴ്സ് ആണ് മെസ്സേജായി അയച്ചു നൽകിയിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്ത ഏത് 1972 ക്ലാസിക് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് മധു സാറിന് ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം എന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയി പോയോ? ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് 1972 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ക്ലാസിക് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം എന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആൻസറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സിനിമകളിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ ആൻസറിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ആൻസർ അയച്ചു തരേണ്ട, വിളിച്ച് പറയേണ്ട നമ്പറുകൾ കൂടി ഞാൻ പറഞ്ഞു തരാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474 2919090 0474 219 9090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490 90 9562 6690 90. ആൻസറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം. എക്സ്ക്യൂസ് മീ മിസ്റ്റർ കന്ദസ്വാമി.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡി ആയില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

യെസ് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ആസ്ട്രേലിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 5 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടാണ് നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സർ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് 1972 ക്ലാസിക് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് നമ്മുടെ മധു സാറിന് ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം എന്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരുന്നത്. ആൻഡ് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് മെസ്സേജ് ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് റൈറ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സ്വയംവരം. സ്വയംവരം എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം എന്ന അവാർഡ് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹവും, അതായത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സർ, ആദ്യമായിട്ട് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമ കൂടിയാണ് കേട്ടോ ഇത്. കെ പി കുമാരനായിട്ട് ചേർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. തിക്കുറിശി സുകുമാരൻ സർ, അതുപോലെ തന്നെ അടൂർ ഭവാനി, കെ പി എസ് സി ലളിത, ഭരത് ഗോപി എന്നിവരുടെയൊക്കെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ നവതരംഗ ന്യൂ വേവ് പ്രസ്ഥാനത്തിന് തുടക്കമിട്ടിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഇത്. അതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സിനിമയ്ക്കുണ്ട് കേട്ടോ. 1973 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി എന്നിവയുൾപ്പെടെ 4 ദേശീയ അവാർഡുകൾ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മധു സാറിൻ്റെ ആദ്യത്തെ ഫിലിം ഫെയർ ഫോർ ബെസ്റ്റ് ആക്ടർ മലയാളം എന്ന അവാർഡും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള സ്വയംവരം എന്ന സിനിമയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മെസ്സേജ് അയച്ച് നൽകിയിട്ടുണ്ടായിരുന്നത് ആശ, അതുപോലെ തന്നെ അനിൽ, സൂരജ് ഖാൻ, ബിനോയ്, ബിബിൻ, മണികണ്ഠൻ, സജീവ്, അനുഗ്രഹ, ആര്യ എന്നിവരൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ചോദ്യം കൃത്യമായിട്ട് കേട്ടോളൂ. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ജെ സി ഡാനിയൽ അവാർഡാണ് എന്നുള്ളത്. സോ നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ഈ ജെ സി ഡാനിയൽ പുരസ്കാരം നമ്മുടെ മധു സാറിന് നൽകിയത് ഏത് വർഷത്തിലായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള കേരള സർക്കാർ നൽകുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം മധു സാറിനെ നൽകി ആദരിച്ചത് ഏത് വർഷത്തിലാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എന്നെ വിളിച്ച് പറഞ്ഞോളൂ. ടു ദ നമ്പർ 0474219090 0942919090. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും നിങ്ങളുടെ ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490905 26690.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

Yes, we are back on Astria Premier League. With me, RJ Likuti, Studio Clockless. സമയം അഞ്ചുമണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. മധു സാറിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി ഗെയിം സെഗ്മെന്റുമായിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള നമ്മുടെ കേരള സർക്കാർ നൽകുന്ന ജെ സി ഡാനിയൽ പുരസ്കാരം മധു സാറിനെ നൽകി ആദരിച്ചത് ഏത് വർഷമായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു വർഷം ഇസ് 2004. നമുക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ, റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അനിൽ അൻവർ, സൂരജ്, അർച്ചന, സതീഷ്, തങ്കമണി ടീച്ചർ, മണികണ്ഠൻ ചേട്ടൻ, മനോജേട്ടൻ, സഹദേവൻ ചേട്ടൻ, ആശ ചേച്ചിയൊക്കെയാണ് റൈറ്റ് ആൻസേഴ്സ് അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് റൈറ്റ് ആൻസേഴ്സ് അയച്ചു നൽകിയിരിക്കുന്ന എല്ലാവർക്കും. ആൻഡ് അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, അഭിനയ രംഗത്തേക്ക് കടക്കുന്നതിനും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പരിശീലനത്തിനും മുൻപ് ഏത് സർവകലാശാലയിൽ നിന്നായിരുന്നു മധു സാറ് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. നമുക്കറിയാം, മധു സാർ ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു. അങ്ങനെ ആ ഒരു അധ്യാപന ജോലിയൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ അഭിനയ രംഗത്തേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഹിന്ദി പരിശീലിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് ഏത് സർവകലാശാലയിൽ നിന്നായിരുന്നു മധു സാറ് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആൻസേഴ്സ് നമ്മളെ അറിയിക്കാം ടു ദ നമ്പർ 0474 2919004 0474219190. വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ആൻസേഴ്സ് അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909562649090. പുറത്ത് നല്ല മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡ്രൈവൊക്കെ ചെയ്ത് വരുന്ന ആളുകൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ രസിച്ച് വരുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കുകയും കൂടി ചെയ്യണം കേട്ടോ, അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് വരുന്നുണ്ട് നമ്മുടെ ശ്രേയാജി പാടിയ മഞ്ഞ.

0: You are listening to Ashraya FM 90 Nadinuppam Natarkoppam.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ഇനി നിങ്ങളും നടക്കും തലയെടുപ്പോടെ. അപകടങ്ങൾ, പക്ഷാഘാതം, നട്ടലിന്റെ രോഗങ്ങൾ എന്നിവയിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് അസീസിയ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിലൂടെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ.
2: JM ആർക്കിടെക്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

As we are back on Ashriya Premier League with me, RJ Likuti. Studio clock le samayam da 5 mani kaiya 55 minute aayi ennu vechal endana artham nammude Ashriya Premier League wind up cheyanayittu samayam aayi ennana artham appo njan oru chodyam chodichittundayirunnalle edhu chethu chodyamaanu njan chodichittundayirunnathu valare eluppulla oru chodyayirunnu nammude abhinaya rangathekku madhusar varunnathinu munpu adeham edhu sarvakalashalayil ninnayirunnu ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയാണ്, BHU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് വാട്സപ്പിൽ അയച്ചു നൽകിയിട്ടുള്ളത് മണികണ്ഠൻ ചേട്ടൻ, ആശ ചേച്ചി, സതീഷ്, സൂരജ്, അൻവർ, അർച്ചന, മനോജ് ചേട്ടൻ എന്നിവരാണ് റൈറ്റ് ആൻസേഴ്സ് അയച്ച്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ആൻഡ് ഈ ഒരു വീക്ക് മുഴുവൻ നമ്മുടെ ആശ്രയ പ്രീമിയർ ലീഗിൽ ആൻസേഴ്സ് അയച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. ആ ഒരു വിന്നറിന് ഒരു ഗിഫ്റ്റും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആ ഒരു ഗിഫ്റ്റ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞ് ബാക്ക് ടു ബാക്ക് ആയിട്ട് നല്ല നല്ല പരിപാടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സോ എങ്ങോട്ടും പോകണ്ടെന്നൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ ലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals Midamaya nirakil kannadagalude vipulamaya shekaram Lotus Road Private Bus Stand samibam Pulaman Kottarakara

0: സിനിമകളെ നെഞ്ചിലേക്ക് ലാളിക്കുന്ന നമ്മൾ മലയാളികൾക്ക് എന്നും ആവേശമാണ് സ്പോർട്സ് പശ്ചാത്തലത്തിൽ വരുന്ന സിനിമകൾ. അത്തരത്തിൽ വോളിബോൾ എന്ന ആവേശകരമായ കളിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ടീമിന്റെ കഥ പറഞ്ഞ കരിങ്കുന്നം സിക്സസ് എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാബോർഡിൽ പറയുന്നത്. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർജു ശ്രീശാന്ത്.
1: നിങ്ങൾ ഈ ഗെയിം കളിക്കുന്നത് ജയിക്കാനാണോ തോൽക്കാനാണോ?
0: 2016 പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ദീപു കരുണാകരനാണ്. ബാക്ക് വാട്ടർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ജയ്ലാൽ മേനോനും അനിൽ ബിശ്വാസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അരുൺലാൽ രാമചന്ദ്രന്റെ തിരക്കഥയിൽ പിറന്ന ഈ സിനിമയിലെ പ്രധാന ആകർഷണം മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ്. വന്ദന എന്ന ശക്തിയായ വോളിബോൾ കോച്ചിന്റെ റോളിലാണ് മഞ്ജു ഈ സിനിമയിൽ എത്തുന്നത്. ഒപ്പം അനൂപ് മേനോൻ, ബാബു ആന്റണി, ബൈജു സന്തോഷ്, സുധീർ നായർ, സുരാജ് വെഞ്ഞാറമൂട്, ലെന, മണിക്കുട്ടൻ, നോബി, സുധീർ കരമന, കോട്ടയം പ്രദീപ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരു അപകടത്തിൽപ്പെട്ട് വീൽ ചെയറിലായ തന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു വോളിബോൾ ടീം എന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരെ വെച്ച് ഒരു ടീമുണ്ടാക്കി അവരെ പരിശീലിപ്പിച്ച് വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കരുത്തുറ്റ ഭാര്യയുടെയും കോച്ചിന്റെയും കഥയാണ് കരിക്കുന്നം സിക്സ് എക്സ്.
2: കരിങ്കുന്നം സക്സസ്.

0: ലോകമറിയുന്ന ഒരു ടീമാണ്.
1: കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ ഇത് കൈനീട്ടിയാണ് ഈ സിനിമയെ തിയേറ്റേഴ്സിൽ സ്വീകരിച്ചത്. സ്പോർട്സ് സിനിമകളുടെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി ജയിൽ പശ്ചാത്തലവും വോളിബോളും സമന്വയിപ്പിച്ച ഈ സിനിമ തിയേറ്റേഴ്സിൽ വലിയ കൈയടിയാണ് നേടിയെടുത്തത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Blackboard. കരിങ്കുന്നം സക്സസ് എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് ആഴത്തിൽ സഞ്ചരിച്ച സ്പോർട്സിനെ ജീവവായുവായി കാണുന്ന എബി എന്ന വോളിബോൾ കോച്ചിൽ നിന്നുമാണ് സിനിമ തുടങ്ങുന്നത്. അനൂപ് മേനോനാണ് എബിയായി എത്തുന്നത്. കരിങ്കുന്നം സിക്സസ് എന്ന പേരിൽ ഒരു കിടിലിൽ വോളിബോൾ ടീം ഉണ്ടാക്കുക എന്നതാണ് എബിയുടെ സ്വപ്നം. എന്നാൽ എബിയുടെ ശത്രുക്കൾ നടത്തുന്ന അപ്രതീക്ഷിത ആക്രമണത്തിൽ എബിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ട് കാലുകളുടെയും ശേഷി നഷ്ടപ്പെട്ട് വീൽ ചെയറിലാവുകയും ചെയ്യുന്നു. ഇതോടെ എബിയുടെ സ്വപ്നങ്ങൾ തകർന്നടിയിക്കുകയാണ്.
1: ഐ എം സോറി വന്ദനം, എനിക്ക് വന്ദനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ ക്ലബിലുള്ള എല്ലാവരും നാഷണൽ ഗെയിം പ്രിപ്പറേഷൻ ക്യാമ്പിലാണ്. അതുകൊണ്ട് വന്ദന, ഇതിനുവേണ്ടി ആരെ അനുവദിക്കാൻ തൽക്കാലം എനിക്കിപ്പോ കഴിയില്ല.
2: യു ആർ
1: വെൽക്കം.
0: ഈ സമയത്താണ് എബിയുടെ ഭാര്യയായ വന്ദന ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. ഭർത്താവിന്റെ ആഗ്രഹം സഫലമാക്കാൻ കരിക്കുന്നം സിക്സസ് എന്ന പേരിൽ പുതിയ പ്ലേയേഴ്സിനെ വെച്ച് ഒരു ടീം രൂപീകരിക്കാൻ വന്ദന തീരുമാനിക്കുന്നു. എന്നാൽ മികച്ച കളിക്കാരെ എവിടെ നിന്ന് കിട്ടുമെന്ന ചിന്ത അവരെ കൊണ്ടെത്തിക്കുന്നത് പൂജപുര സെൻട്രൽ ജയിലിലാണ്. ജയിലിലെ DGP പ്രത്യേക അനുമതിയോടെ പലവിധ കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ കഴിയുന്ന എന്നാൽ സ്പോർട്സിൽ താല്പര്യമുള്ള കുറച്ചുപേരെ വന്ദന അങ്ങനെ കണ്ടെത്തുന്നു. തുടക്കത്തിൽ ഈ തടവുകാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളും ഈഗോ ക്ലാഷുകളും ഉണ്ടാവുന്നുണ്ട്. ഒരു സ്ത്രീയോട് അതും ഒരു കോച്ചിനോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത അവർക്കിടയിലേക്ക് വളരെ കർക്കശക്കാരിയായ ഒരു കോച്ചായി വന്ദന മാറുന്നു.
3: ഇത് വന്ദന മാഡം, നമ്മുടെ IG മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ജയിലിൽ വന്ന പുതിയ വോളിബോൾ കോച്ച്. ഇനി ശാസ്ത്രീയമായി എങ്ങനെ വോളിബോൾ കളിക്കാമെന്ന് വന്ദന മാഡം നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ.
4: അയ്യോ, തുടങ്ങല്ലേ,
3: എന്തോന്നു?
4: ഹലോ, ടീമി പേര് കൊടുക്കാൻ താമസിച്ചു.
3: നിനക്ക് താല്പര്യമില്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത്?
4: ആര് പറഞ്ഞു? ഇനി അവ അങ്ങനെ പറഞ്ഞാൽ തന്നെ സാർ നിർബന്ധിക്കും.
3: പിന്നെ നിർബന്ധിക്കുകയല്ല, നിന്നെ ലേലത്തിൽ വിളിക്കാം. നീ മഹേന്ദ്രസിംഗ് ധോണിയല്ലേ?
4: അതാര്?
3: ആ, നിന്റെ വെപ്രാണത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി.
4: കാര്യമൊക്കെ മനസ്സിലായല്ലോ. അത് മതി മാഡം, ഞാൻ അങ്ങോട്ട്. അങ്കിൾ, ഗ്രൗണ്ടിൽ കാണാം. സ്റ്റാർട്ടിംഗ് ദ ഗെയിം.
0: പതുക്കെ പതുക്കെ വന്ദനയുടെ പരിശീലനം അവരുടെ സ്വഭാവത്തിലും കളിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. തടവുകാർ എന്ന ലേബലിൽ നിന്ന് അവർ മികച്ച വോളിബോൾ താരങ്ങളായി മാറുകയാണ്. അവസാനം വലിയൊരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോവുകയും അവിടെ വെച്ച് അവർ ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ആവേശകരമായ ആ ഫൈനൽ മത്സരത്തിൽ തങ്ങളുടെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ കരിങ്കുന്നം സിക്സസ് വിജയം കരസ്ഥമാക്കുന്നിടത്തും എബിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നിടത്തുമാണ് ഈ സിനിമയുടെ കഥ പൂർണ്ണമാകുന്നത്.

0: 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭാ യോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18th കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി പി സി വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന് റോഷി ബിനാദേവി. വാർത്തകൾ വിശദമായി. മലപ്പുറം, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ മഴക്കെടുതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം. വയോജന ക്ഷേമ വകുപ്പിന്റെ പേര് മുതിർന്ന പൌരന്മാർക്കുള്ള വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യാനും മന്ത്രിസഭ അനുമതി നൽകി. ലോക കേരളസഭ പിരിച്ചുവിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബദൽ സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണക്കാക്കി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കുന്ന സമഗ്രമായ മാപ്പ് ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളപ്പിറവിയുടെ 70th വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യഘട്ടത്തിൽ ന്യൂഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുക. കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുടെ അവതരണം, സാംസ്കാരിക ചർച്ചകൾ, നിക്ഷേപക സംഗമം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും. രണ്ടാം ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിലേക്കും പരിപാടി വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. ഇതിനായി സംസ്ഥാന സർക്കാർ 1068 കോടി രൂപ അനുവദിച്ചു. പൊതുസമൂഹം ഒന്നടങ്കം സ്വമേധയാ ഏറ്റെടുത്തുവെന്നതാണ് ഓപ്പറേഷൻ തൂഫാന്റെ വിജയരഹസ്യമെന്ന് മന്ത്രി റോജി എം ജോൺ. പോളിടെക്നിക് കോളേജുകൾ കേന്ദ്രീകരിച്ച് NSS ടെക്നിക്കൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്റ്റാൻഡ് വിത്ത് തൂഫാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പുതുതലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം NSS ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനകാലം ഭംഗിയാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും ഏറ്റുമുട്ടലിന് ഇല്ലെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ശബരിമലയിലെ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി.
1: പരിഹരിക്കും, പരിഹരിക്കുന്ന വാക്കാതെ പറഞ്ഞാൽ പോരാ. ഇതുവരെ എടുത്ത സ്വീകരിച്ച നടപടികളിൽ ഗവൺമെന്റിന് അസംതൃപ്തി. ഏറ്റുമുട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇത്തവണത്തെ ശബരിമല ദർശനം വളരെ ഭംഗിയായി നടത്തണം, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വരുന്നത് ഗവൺമെന്റാണ്. ഗവൺമെന്റ് അജണ്ട എന്ന് പറയുന്നത് ദർശനം വളരെ ഭംഗിയാക്കുക എന്നുള്ളത്, അതിൽ വിട്ടുവീഴ്ചയില്ല.
0: സംസ്ഥാനത്ത് ശിശുക്ഷേമ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്കും ആയമാർക്കുമുള്ള ഫ്ലൂ വാക്സിൻ കുത്തിവയ്പ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സ്വകാര്യ ആശുപത്രികളിൽ 4,800 രൂപയോളം വരുന്ന വാക്സിനാണ് സൌജന്യമായി നൽകുന്നത്. തൊഴിലാളി സൌഹൃദ കേരളത്തിന്റെ മറ്റൊരു മാതൃകയാണ് ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള ഗിഗോൺ വിശ്രമ കേന്ദ്രമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരം വാൻഡ്രോസ് ജംഗ്ഷനിൽ ഗിഗ് തൊഴിലാളി വിശ്രമ കേന്ദ്രങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിശ്രമ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവയുടെ പ്രവർത്തനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുജറാത്തിലെ വഡോദരയിൽ ബ്രഹ്മകുമാരീസിന്റെ ഗ്ലോബൽ സ്പിരിച്വൽ പാലസ് റിട്രീറ്റ് സെന്ററിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. യോഗ, ധ്യാനം, അഹിംസ, കരുണ, വസുദൈവ കുടുംബകം തുടങ്ങിയ മഹത്തായ ആശയങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യയാണെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ബാങ്ക് ജീവനക്കാരുടെ സംഘടനകൾ സംയുക്തമായി ഈ മാസം 28 മുതൽ 30 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ദേശീയ ബാങ്ക് പണിമുടക്ക് കണക്കിലെടുത്ത് 27-ാം തീയതി ബാങ്കുകൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കും. പണിമുടക്ക് മാറ്റിവയ്ക്കാൻ സർക്കാരും ബാങ്ക് മാനേജ്മെന്റുകളും യൂണിയനുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. 2047-നകം വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സൌരോർജ്ജ രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിർണായക ചുവടുവയ്പ്പുകളാണ് നടപ്പാക്കിയത്. 2014-ൽ 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി 2026-ൽ 165 GW ഉയർത്താൻ കേന്ദ്ര സർക്കാരിന്റെ പരിശ്രമങ്ങളിലൂടെ സാധിച്ചു. പിഎം സൂര്യഘർ മുഫ്ത് ബിജിലി യോജനയിലൂടെ 14.8 GW പുരപ്പുറ സൌരോർജ്ജ ഉൽപാദനം സാധ്യമായി. 51 ലക്ഷം കുടുംബങ്ങളെ ശാക്തീകരിക്കാനും ഇതിലൂടെ സാധിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:35 വരെയാണ് നിയന്ത്രണം. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. മേളയുടെ ഡെലിഗേറ്റ് കിറ്റിന്റെയും പാസിന്റെയും വിതരണം മന്ത്രി PC വിഷ്ണുനാഥ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയിൽ വിവിധ വിഭാഗങ്ങളിലായി 300-ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂണാണ് ഉദ്ഘാടന ചിത്രം. മേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ സംവിധായകരുമായി ഡെലിഗേറ്റുകൾക്ക് സംവദിക്കാനുള്ള മീറ്റ് ദ ഡയറക്ടർ, ഫേസ് ടു ഫേസ് ഇൻ കോൺവെർസേഷൻ, മാസ്റ്റർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കും. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും. മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം സമർപ്പിക്കും.
0: ഓണാട്ടുകരയിൽ 28-ാം ഓണത്തിന്റെ ആവേശമുയർത്തി ഓച്ചിറ കാളകെട്ടുത്സവത്തിന് തുടക്കമായി. കെട്ടുകാളകളെ വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ആവേശഘോഷയാത്രയോടെയാണ് പടനിലത്തേക്ക് നയിക്കുന്നത്. 72-അടി ഉയരവും 6-ടൺ ഭാരവുമുള്ള വിശ്വപ്രജാപതി കാലഭൈരവൻ, 60-അടി ഉയരമുള്ള രൌദ്ര സ്കന്ദൻ, 56.5 അടി ഉയരമുള്ള ഓണാട്ടു കതിരവൻ എന്നീ കാളരൂപങ്ങളാണ് തലയെടുപ്പിനാൽ മുഖ്യ ആകർഷണം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മറ്റന്നാൾ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്നും 5 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് രാത്രിയോടെ ആന്ധ്ര, ഒഡീഷ തീരത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷന്മാരുടെ ടീമിനതിൽ ഇന്ത്യയ്ക്ക് വെങ്കലം. സെമിഫൈനലിൽ ചൈനയോടാണ് 1-3 ഇന്ത്യൻ സംഘം പരാജയപ്പെട്ടത്. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ മീരാബായ് ചാനു വെള്ളിയും പുരുഷ സോഫ്റ്റ് ടെന്നീസിൽ ജയ് മീണ വെങ്കലവും നേടി. വുഷു വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ റോഷി ബീന ദേവി ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ 1 സ്വർണവും 5 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകളോടെ 13-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ. ചൈനയും ജപ്പാനും സൌത്ത് കൊറിയയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. BJP കേരള പ്രഭാരിയായി എം നാഗരാജയെ നിയമിച്ച് പാർട്ടി ദേശീയ നേതൃത്വം. എം വെങ്കടേശിനെ സഹപ്രഭാരിയായും നിയമിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് ലക്ഷദ്വീപിന്റെ ചുമതല നൽകി. കെ സുരേന്ദ്രൻ പുതുച്ചേരിയുടെയും അനിൽ ആന്റണി നാഗാലാന്റിന്റെയും പ്രഭാരിയായി നിയമിതരായി. മന്ത്രവാദവും അന്ധവിശ്വാസ ചൂഷണവും തടയാൻ നിയമനിർമ്മാണം ശുപാർശ ചെയ്ത് വിദഗ്ധ സമിതി സംസ്ഥാന സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതു സംബന്ധിച്ച ബില്ലിന്റെ കരടും സർക്കാരിന് കൈമാറി. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന് നടക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഈ മാസം 29-നാണ് ഫലപ്രഖ്യാപനം. മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 9 പേരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ തീരുമാനിച്ച സംസ്ഥാന മന്ത്രിസഭായോഗം. ലോക കേരളസഭ പിരിച്ചുവിടാനും മന്ത്രിസഭയുടെ അനുമതി. കേരളപ്പിറവിയുടെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഫെസ്റ്റിവൽ കേരളം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സെപ്തംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. 18-ാമത് കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തുടക്കം. ഡെലിഗേറ്റ് പാസ് വിതരണത്തിന് തുടക്കം കുറിച്ച് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റണിൽ വെങ്കലം നേടി ഇന്ത്യൻ പുരുഷ ടീം. വുഷുവിൽ ഫൈനലിൽ കടന്ന റോഷി ബിനാദേവി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: Blackboard. കരിങ്കുന്നം സിക്സസ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. വന്ദന എന്ന കോച്ചായി മഞ്ജു വാര്യർ അവിസ്മരണീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. സ്നേഹമുള്ള ഭാര്യയായും എന്നാൽ ഗ്രൗണ്ടിൽ മികച്ചൊരു കോച്ചായും മഞ്ജു ജീവിക്കുകയായിരുന്നു. വീൽചെയറിലിരുന്ന് തന്റെ നിസ്സഹായാവസ്ഥയും സ്വപ്നങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ച അനൂപ് മേനോന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഇവർക്കൊപ്പം നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ട മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. സുധീർ കരമന, സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം പ്രദീപ്, മണികണ്ഠൻ എന്നിവർ സാന്നിധ്യം ഈ സിനിമയ്ക്ക് നൽകിയ ജീവൻ ചെറുതല്ല.
1: എന്താ നിങ്ങൾ കാണിക്കുന്നേ? ഗെയിമിനൊരു സ്പിരിറ്റ് വേണ്ടേ? നിങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ എവിടെ പോയി?
2: മാഡം, നമ്മളെ ഗ്രൗണ്ട് കളിക്കാൻ പറ്റുന്നു.
3: മണ്ണിൽ കളിക്കുമ്പോ കിട്ടുന്ന ഗ്രിപ്പ് ഇവിടെ കിട്ടുന്നില്ല. അതെ കണ്ട
4: മാഡം, ഇവർക്ക് ഈ കോർട്ടിന്റെ കണ്ടീഷൻസ് യൂസ് ആവാൻ പറ്റുന്നില്ല. പിന്നെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ കോമ്പിനേഷൻ.
5: ഇവിടെ കളിക്കാൻ പറ്റില്ല മാഡം, അത് തന്നെ
2: നോക്കടാ.
0: തന്റെ തനതായ ശൈലിയിലൂടെയും സവിശേഷമായ ഡയലോഗ് ഡെലിവറിയിലൂടെയും പ്രേക്ഷകരിൽ പതിവ് പോലെ ചിരിമടർത്താൻ കോട്ടയം പ്രദീപിന് കഴിഞ്ഞപ്പോൾ ഒരു കർക്കശക്കാരനായ ജയിൽ പോലീസ് ഓഫീസറുടെ വേഷം സുരാജ് വെഞ്ഞാറമൂട് അതിഗംഭീരമാക്കി. അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെയും മികച്ച സ്ക്രീൻ പ്രസൻസിലൂടെയും സുധീർ കരമനയും ചിത്രത്തിൽ നിറഞ്ഞുനിന്നു. ഇവർക്കൊപ്പം ബാബു ആന്റണിയുടെ ടഗ്ലസ് എന്ന കഥാപാത്രം, ബൈജുവിന്റെ നർമ്മ കലർന്ന അഭിനയം, മണികണ്ഠന്റെ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ഇവയെല്ലാം സിനിമയ്ക്ക് കൂടുതൽ കരുത്തേകും.

അണിയറ പ്രവർത്തനയുടെ കാര്യം പറഞ്ഞാൽ ജയകൃഷ്ണകുമാരിയുടെ ഛായാഗ്രഹണം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. വോളിബോൾ കോർട്ടിലെ ഓരോ സ്മാഷും പാസും വളരെ എനർജറ്റിക്കായി ഒപ്പിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വി സാജന്റെ എഡിറ്റിംഗ് സിനിമയുടെ വേഗത ഒട്ടും കുറയാതെ നിലനിർത്തി. ഇനി മ്യൂസിക്കിലേക്ക് വന്നാൽ രാഹുൽ രാജ് ഒരുക്കിയ ഗാനങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു. അങ്ങനെ ഏകദേശം 4 മുതൽ 5 കോടി രൂപ വരെ ചെലവിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് 7 മുതൽ 8 കോടി രൂപ വരെ കളക്ഷൻ നേടി ഒരു നല്ല വിജയമായി മാറി. സാറ്റലൈറ്റ് ഒടിടി റൈറ്റ്സിലൂടെയും സിനിമ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക ലാഭം നേടിക്കൊടുത്തു. തോൽവിയിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണമെന്ന് പഠിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസം നൽകുന്ന ഈ സിനിമ മലയാള സിനിമയിലെ മികച്ച സ്പോർട്സ് ഡ്രാമകളുടെ ലിസ്റ്റിൽ എക്കാലവും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: take a break.
1: Hey, hello, very good evening and welcome to Take a Break with me, RG Sultana. ആരോഗ്യകരമായ ഉദരം എന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ജീവിക്കുന്ന കോടാനുകോടി ബാക്ടീരിയകളെ ആശ്രയിച്ചിരിക്കും. ചിലയിനം നാരുകളും മറ്റ് സസ്യ സംയുക്തങ്ങളുമാണ് ഇവയുടെ ഭക്ഷണം. ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ സന്തുലനം നിലനിർത്താൻ വ്യത്യസ്തമായ ഭക്ഷണക്രമം അതുകൊണ്ട് തന്നെ സഹായകമാണ്. ദിവസവുമുള്ള ഭക്ഷണത്തിൽ ഇവയെല്ലാം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഉദാരോഗ്യം മെച്ചപ്പെടുത്തുന്ന ചില ഫുഡ് ഐറ്റംസും നമുക്ക് കേൾക്കാം. യെസ്, ആദ്യം തന്നെ നമ്മുടെ കിവിയാണ് കേട്ടോ. കിവിയിൽ ധാരാളമായിട്ടുള്ള ഫൈബർ ഉണ്ട്. കൂടാതെ ദഹനത്തിന് സഹായകമായ എൻസൈമായ ആക്ടിനിഡിനും ഇതിലുണ്ട്. മറ്റൊന്നാണ് പ്ലെയിൻ യോഗേർട്ട്. ഉദരത്തിലെ സൂക്ഷ്മാണുക്കളെ സഹായിക്കുന്ന ലൈവ് കൾച്ചറുകൾ നൽകാൻ പ്ലെയിൻ യോഗേർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യോഗേർട്ട് വാങ്ങുമ്പോൾ ലൈവ് ആൻഡ് ആക്റ്റീവ് കൾച്ചേഴ്സ് എന്ന ലേബലുള്ളവ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതാണ് ചിയ സീഡ്സ്. വെള്ളത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ഫൈബേഴ്സ് ചിയ സീഡിലുണ്ട്. ജെൽ രൂപത്തിലുള്ള ടെക്സ്ചർ ഇഷ്ടമല്ലെങ്കിൽ ചിയ സീഡ് പൊടിച്ചുപയോഗിച്ചാലും ഫൈബർ ലഭിക്കും. മറ്റൊന്നാണ് പരിപ്പ് വർഗ്ഗങ്ങൾ. ഭക്ഷണത്തിൽ നാരുകളും റെസിസ്റ്റന്റ് സ്റ്റാർച്ചും ഉൾപ്പെടുത്താനുള്ള എളുപ്പ മാർഗമാണ് പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കുക എന്നത്. ഉദരത്തിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്കും ഇവ നല്ലതാണ്. അടുത്തതാണ് ഓട്സ്. ഓട്സിൽ ബീറ്റാ ഗ്ലൂക്കൻ ഉണ്ട്. ഉദരത്തിലെ സൂക്ഷ്മാണുക്കൾ ഓട്സിലെ സോല്യുബിൾ ഫൈബറിനെ ഉപകാരികളായ ബാക്ടീരിയകൾക്ക് ഇവ ഭക്ഷണമാവുകയും ചെയ്യുന്നുണ്ട്. അടുത്തതാണ് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ ഫ്രക്റ്റനുകൾ ഉണ്ട്. ഇവ ഉദരത്തിലെ ബാക്ടീരിയ ൾക്ക് പ്രീബയോട്ടിക്കുകളായി പ്രവർത്തിക്കുന്നു. പാചകം ചെയ്യുന്നതിന് 10 മിനിറ്റ് മുൻപ് വെളുത്തുള്ളി ചതച്ചോ മുറിച്ചോ വെക്കുന്നത് വെളുത്തുള്ളിയിൽ അടങ്ങിയ ആലിസിൻ കൂടുതലായി രൂപപ്പെടാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ. അടുത്തതാണ് ബെറി പഴങ്ങൾ. ബെറി പഴങ്ങളിൽ നാരുകളും പോളിഫിനോളുകളും ഉണ്ട്. ഇവ രണ്ടും ഉദരാരോഗ്യത്തിന് നല്ലതാണ്. ഫ്രഷ് ആയ ബെറി പഴങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഫ്രോസൺ പഴങ്ങളും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, ഇവയെല്ലാം ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുന്നത് ഉദരാരോഗ്യം മെച്ചപ്പെടുത്താൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചായിട്ടാണോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
3: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി. കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446302151.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗോതമ്പ് കഴിക്കേണ്ടടുത്ത് ഗോതമ്പ് തന്നെ കഴിക്കണ്ടേ? ഗോതമ്പിന് പകരം റാഗി കഴിച്ചാൽ മതിയോ? അറിയാം, ആരോഗ്യ ഗുണങ്ങളെല്ലാം തന്നെ ടേക്ക് എ ബ്രേക്കിലൂടെ. കൂടെയുള്ളത് ഞാനാണ്, ആഴ്ചി സുൽത്താനയാണ്. ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തിയും റോട്ടിയും ഒക്കെ ദിവസവും കഴിക്കുന്നവരാണോ നിങ്ങള്? എന്നാല് ഫൈബർ, പ്രോട്ടീൻ, മിനറൽസ് ഇവയെല്ലാം കൂടുതലായി ശരീരത്തിൽ എത്താൻ ഭക്ഷണത്തിൽ വ്യത്യസ്തത കൊണ്ടുവരണമെന്നാണ് പോഷകാഹാര വിദഗ്ധർ പറയുന്നത്. ഗോതമ്പ് ഒഴിവാക്കാതെ തന്നെ വ്യത്യസ്ത ഇനം ധാന്യങ്ങൾ ഓരോ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ആഴ്ചയിൽ ഓരോ ദിവസവും ജോവാർ, അതായത് മണിച്ചോളം, ബജ്ര അല്ലെങ്കിൽ പേൽ മില്ലറ്റ്, ബാർലി, അമരാന്ത് അല്ലെങ്കിൽ രാജ്ഗിര തുടങ്ങിയ ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പോഷകാഹാര വിദഗ്ധയായിട്ടുള്ള കിരൺ ഖുഗ്രേജ പറയുന്നുണ്ട്. ഈ ധാന്യങ്ങളിൽ ഫൈബർ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം, മഗ്നീഷ്യം കൂടാതെ മൈക്രോന്യൂട്രിയന്റുകൾ ഇവ ഉണ്ടെന്ന് അവർ പറയുന്നു. ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി പൂർണമായും ഒഴിവാക്കേണ്ടതില്ല കേട്ടോ. പകരം ഓരോ ധാന്യങ്ങളിൽ നിന്നും അവരവർക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ അടങ്ങിയതും ദഹിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ളവ നോക്കി ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ബാർലി റോട്ടിയുടെ കാര്യത്തിലോട്ട് വന്നാല് നാരുകളാൽ സമ്പന്നമാണ്. അതെ, സമീകൃത ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണിത്. നാരുകൾ ധാരാളം അടങ്ങിയ ബാർലിയിൽ ഗ്ലൈസമിക്സ് ഇൻഡെക്സ് കുറവാണ്. അടുത്തതാണ് ജോവാർ റോട്ടി. ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ലാത്ത ജോവറിൽ നാരുകൾ ധാരാളമായിട്ടുണ്ട്. മറ്റു പോഷകങ്ങളും ഇതിലുണ്ട്. ഗോതമ്പ് വിഭവങ്ങൾക്ക് പകരം കഴിക്കാവുന്ന മികച്ച ഒരു ധാന്യം കൂടിയാണ് ജോവർ. അടുത്തതാണ് ബജ്ര അഥവാ ഇരുമ്പിന്റെയും ഭക്ഷണത്തിന്റെയും കലവറ. അയൺ, മഗ്നീഷ്യൻ, ഫൈബർ ഇവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യം കൂടിയാണ് ബജ്ര. ഈ പോഷകങ്ങളെല്ലാം രക്തമുണ്ടാവാനും ഊർജത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തിനും ദഹന സംബന്ധമായിട്ടുള്ള ആരോഗ്യത്തിനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ റാഗി റൊട്ടി കാൽഷ്യത്തിന്റെ കാര്യത്തിൽ മിടുക്കനാണ് കേട്ടോ. റാഗിയിൽ കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫൈബർ, അയൺ എന്നിവയും ധാരാളമായിട്ടുണ്ട്. സമീകൃത ഭക്ഷണത്തിന്റെ ഭാഗമായി റാഗിയും നിങ്ങൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് അമരാന്ത് റോട്ടി. പ്രോട്ടീനും ധാതുക്കളും അടങ്ങിയതാണ് കേട്ടോ ഇത്. പ്രോട്ടീനും മിനറൽസും ധാരാളം അടങ്ങിയ ധാന്യമാണ് അമരാന്ത്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. കൂടാതെ അയൺ, കാൽഷ്യം, മറ്റ് മൈക്രോന്യൂട്രിയൻസ് ഇവയും അമരാന്തിലുണ്ട്. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ട് ആയിരിക്കും ഗോതമ്പ് ഒഴിവാക്കണോ എന്നുള്ളത്. എന്നാല് ഗോതമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോഷക സമ്പുഷ്ടമായ ഭക്ഷണത്തിൽ ഗോതമ്പും ഉൾപ്പെടുന്നുണ്ട്. വ്യത്യസ്തത, അളവ്, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഇവയാണ് ഇമ്പോർട്ടന്റ്. എല്ലാ ദിവസവും ഗോതമ്പിന് പകരം ഓരോ ദിവസവും ജോവർ, ബജ്ര, റാഗി, ബാർലി, അമരാന്ത് തുടങ്ങിയ ധാന്യങ്ങൾ കൊണ്ടുള്ള വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വ്യത്യസ്തത നൽകും. കൂടാതെ ഫൈബറും പ്രോട്ടീനും മിനറൽസും എല്ലാം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് അധികമായിട്ട് എത്തുകയും ചെയ്യും. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: Take a break.
1: Once again, we are back on Take a Break with me, RG Sultana. പച്ചയ്ക്കോ വേവിച്ചോ വൈറ്റമിൻ എ ലഭിക്കാൻ ക്യാരറ്റ് എങ്ങനെ കഴിക്കണം? യെസ്, ക്യാരറ്റ് വേവിച്ച് കഴിക്കുന്നവരും പച്ചയ്ക്ക് കഴിക്കുന്നവരും ഏറെയാണ്. എന്നാൽ എങ്ങനെ കഴിച്ചാലാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഗുണങ്ങൾ ഏറെ ലഭിക്കുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ? ബീറ്റാ കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചക്കറിയാണ് ക്യാരറ്റ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശക്തിക്കും ആരോഗ്യകരമായ ചർമ്മം ലഭിക്കാനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. വേവിക്കാതെ ക്യാരറ്റ് കഴിക്കുമ്പോൾ പോഷകങ്ങളുടെ ആഗിരണം ശരിയായി നടക്കുന്നില്ല. വേവിക്കാത്ത ക്യാരറ്റിന്റെ കോശഭിത്തികൾ എല്ലാം വിഘടിപ്പിക്കാൻ ശരീരത്തിന് പ്രയാസമാകും. ചെറുതായി ക്യാരറ്റ് വേവിക്കുകയും ഇതിനൊപ്പം ഒലീവ് ഓയിൽ പോലുള്ള ആരോഗ്യകരമായ എണ്ണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ പരമാവധി വൈറ്റമിൻ എ ആഗിരണം ചെയ്യാൻ ശരീരത്തിന് സാധിക്കും. വേവിക്കാത്ത ക്യാരറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആണ്. യെസ്, നല്ല ക്രിസ്പും റിഫ്രഷിങ്ങും ഒക്കെയാണ്. അവയിലെ ഏതാണ്ട് 3% ബീറ്റാ കരോട്ടിൻ മാത്രമാണ് ശരീരം ആഗിരണം ചെയ്യുന്നത്. കട്ടിയുള്ള കോശഭിത്തി പോഷകങ്ങളെ സംരക്ഷിക്കുമെങ്കിലും പൂർണ്ണമായും ഫലപ്രദമായി വൈറ്റമിൻ എ ഉപയോഗിക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. ചെറിയ ചൂട് ക്യാരറ്റിന്റെ കോശഭിത്തികളെ മൃത്തുവാക്കുന്നുണ്ട്. കട്ടിയുള്ള സസ്യകലകളെ ഇത് വിഘടിപ്പിക്കും. ക്യാരറ്റ് വേവിക്കുമ്പോൾ ബീറ്റാ കരോട്ടിൻ ധാരാളമായി പുറന്തള്ളപ്പെടുന്നുണ്ട്. പോഷകങ്ങളാകട്ടെ പച്ചയ്ക്ക് കഴിക്കുന്നതിനേക്കാൾ 39% അധികവും ലഭ്യമാകുന്നുണ്ട്. ആവിയിൽ പുഴുങ്ങുന്നതിലൂടെ ലഭ്യമാകുന്ന പോഷകങ്ങളുടെ അളവിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. ക്യാരറ്റ് ആവിയിൽ വേവിക്കുമ്പോൾ അതിലടങ്ങിയ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വറുക്കുകയോ ബേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ബീറ്റാ കരോട്ടിൻ അധികമായി ലഭ്യമാകുന്നുണ്ട്. ഉയർന്ന ചൂടിൽ വറുക്കുമ്പോൾ ക്യാരറ്റിലടങ്ങിയ നാച്ചുറൽ ഷുഗർ കൂടുതൽ രുചികരമാകുന്നുണ്ട്. വൈറ്റമിൻ എ ആകട്ടെ എളുപ്പത്തിൽ ദഹന വ്യവസ്ഥയ്ക്ക് ആഗിരണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. ബീറ്റാ കരോട്ടിൻ കൊഴുപ്പിൽ ലയിക്കുന്ന വസ്തുവാണ്. ഉദരപാളികളിലൂടെ ഇത് കടന്നു പോകാൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ആവശ്യവുമാണ്. ക്യാരറ്റിന് മുകളിൽ ഒലീവ് ഓയിലോ കനോല ഓയിലോ തൂക്കുന്നത് പോഷകങ്ങളുടെ ആഗിരണം 6 വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ക്യാരറ്റ് ഒക്കെ കഴിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ നിൻ ഭാരം താങ്കും ജന്മം എന്നാലും എൻ ജന്മം പാഴ് ജന്മം.

0: Take a break.
1: Yes, once again we are back on Take a Break with me, RJ Sultana. രണ്ടാമത്തെ സ്ലീപ്പർ വന്ദേ ഭാരതമായിട്ട് ഇന്ത്യൻ റെയിൽവേ ഇതാ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ ഡൽഹി ടു വാരണാസി റൂട്ടിലാണ് നമ്മുടെ വന്ദേ ഭാരത് അവൈലബിൾ ആയിട്ടുള്ളത്. യെസ്, പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുമായി ഇന്ത്യൻ റെയിൽവേ രണ്ടാമത്തെ സ്ലീപ്പർ വന്ദേ ഭാരത് ഡൽഹി വാരണാസി റൂട്ടിലേക്ക് രാത്രികാല സേവനവുമായി എത്തിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ആലോചിക്കുന്നത്. പ്രയാഗ് രാജ്, കാൺപൂർ എന്നിവിടങ്ങൾ വഴി കടന്നു പോകുന്ന ഈ ട്രെയിൻ യാത്രക്കാർക്ക് വേഗമേറിയതും കൂടുതൽ സൗകര്യപ്രദവുമായ യാത്ര ഒരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിശ്ചയിച്ചിട്ടുള്ള സമയക്രമം അനുസരിച്ച് വാരണാസി കാൻഡിൽ നിന്ന് രാത്രി 9:20 പുറപ്പെടുന്ന ട്രെയിൻ 10:45 പ്രയാഗ് രാജിലെത്തും. തുടർന്ന് രാത്രി 12:35 കാൻപൂർ സെൻട്രൽ വഴി കടന്നുപോയി പുലർച്ചെ 5 ന്യൂഡൽഹിയിൽ എത്തും. മടക്കയാത്രയിൽ രാത്രി 9:20 ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 5 വാരണാസിയിൽ എത്തും. 11 AC 3-tier കോച്ചുകൾ, 4 AC 2-tier കോച്ചുകൾ, ഒരു ഫസ്റ്റ് AC കോച്ച് എന്നിവയുൾപ്പെടെ ആകെ 16 കോച്ചുകളാണ് ഈ ട്രെയിനിന് ഉള്ളത്. ആകെ 823 യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ടാകും. വന്ദേ ഭാരത് സർവീസുകളിലെ ആധുനിക സൗകര്യങ്ങളെല്ലാം ഇതിലും ലഭ്യമാകും. മിഷൻ റാഫ്താർ പദ്ധതിയുടെ പുരോഗതിയും പാതയുടെ അവസ്ഥയും അനുസരിച്ച് മണിക്കൂറിൽ 130 മുതൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കാനാണ് തീരുമാനം. ഡൽഹി, പ്രയാഗ് രാജ്, വാരണാസി എന്നീ സ്ഥലങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാനായിട്ട് ഈ സെമി ഹൈസ്പീഡ് ട്രെയിനിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരീക്ഷണ ഓട്ടം ഈ മാസം തന്നെ ആരംഭിച്ച് ദീപാവലി സമയത്തോടുകൂടി സേവനം ആരംഭിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അതേസമയം സമയക്രമം, ട്രെയിൻ നമ്പർ, യാത്രാ നിരക്ക്, സ്ഥിരമായ സർവീസ്, ആരംഭിക്കുന്ന തീയതി എന്നിവ സംബന്ധിച്ച് റെയിൽവേ ബോർഡ് ഇതുവരെ ഒഫീഷ്യൽ ആയിട്ട് പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ഹൗറ കാമാഖ്യ റൂട്ടിലെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് ശേഷമുള്ള ഇന്ത്യൻ റെയിൽവേയുടെ രണ്ടാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക്.

കയ്യിലുണ്ടോ കോടികൾ? എങ്ങി പോയി വരാം ബഹിരാകാശത്ത് പുതിയ ട്രാവൽ പാക്കേജുമായിട്ട് ചൈനീസ് കമ്പനി. എന്താണെന്നല്ലേ കേൾക്കാം. ടേക്കെ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. തീരദേശങ്ങളിലെ റിസോർട്ടുകളും ഹിമാലയൻ താഴ്വരകളിലെ മഞ്ഞു മലകളും കണ്ടാകെ അങ്ങ് മടുത്തോ? എങ്കില് യാത്രാപ്രേമികൾക്കായിട്ട് ഇതാ അടുത്ത ലക്ഷ്യസ്ഥാനം ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ, അനന്തമായ ബഹിരാകാശം. ശാസ്ത്ര സാഹിത്യ സിനിമകളിലും ശതകോടീശ്വരന്മാരുടെ വാർത്തകളിലും മാത്രം കേട്ടു പരിചയമുള്ള ബഹിരാകാശ യാത്രകൾ ഇനി സാധാരണക്കാർക്കും അല്പം പണച്ചെലവ് കൂടുതലാണെങ്കിലും പ്രാബല്യത്തിലാവുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തേക്ക് കടന്ന് നീലാകാശത്തിന്റെ ഭംഗിയാട്ട് തരഞ്ഞ് ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ ഒഴുക്കി നടക്കാൻ അവസരം ഒരുക്കുകയാണ് പ്രമുഖ ചൈനീസ് യാത്രാ പ്ലാറ്റ്ഫോമായ ട്രിപ് കോം. US വാണിജ്യ ബഹിരാകാശ കമ്പനി ആയിട്ടുള്ള വെർജിൻ ഗലാക്റ്റിക്കുമായി സഹകരിച്ചാണ് ഈ അൾട്രാ ലക്ഷറി സ്പേസ് പാക്കേജ് അവതരിപ്പിക്കുന്നത്. 6 ദിവസത്തെ ഈ സ്വപ്ന യാത്രയുടെ ചെലവ് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. ഏകദേശം 7 കോടി മുതൽ 7.29 കോടി രൂപ വരെ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ വിനോദസഞ്ചാര അനുഭവങ്ങളിൽ ഒന്നായി ഇത് മാറും. 6 ദിവസത്തെ ബഹിരാകാശ യാത്ര എന്ന് കേൾക്കുമ്പോൾ ബഹിരാകാശ നിലയത്തിലോ ഓർബിറ്റിലോ 6 ദിവസം തങ്ങാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇതൊരു സബ് ഓർബിറ്റൽ വിനോദയാത്രയാണ്, അഥവാ ബഹിരാകാശ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് ഏകദേശം 80 മുതൽ 100 കിലോമീറ്റർ വരെ ഉയരത്തിൽ എത്തുകയും ഭൂമിയെ പൂർണമായി വലയം വെക്കാതെ തന്നെ നിയന്ത്രിത പാതയിലൂടെ തിരികെ താഴേക്ക് തിരിക്കുകയും ചെയ്യുന്ന രീതി. യഥാർത്ഥത്തിൽ ആകാശത്ത് നടക്കുന്ന ഈ യാത്ര 90 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. ബാക്കി ദിവസങ്ങൾ ഈ അപൂർവ അനുഭവത്തിനായി നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാപ്തമാക്കുന്നതിനുള്ള തീവ്ര പരിശീലനങ്ങൾക്കായി നീക്കിവച്ചിരിക്കുകയാണ്. അതുപോലെ US ന്യൂ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് പോർട്ട് അമേരിക്കയിലാണ് ഈ അവിസ്മരണീയമായ യാത്രയുടെ തുടക്കം. പെട്ടെന്നൊരു ദിവസം ചെന്ന് റോക്കറ്റിൽ കയറി പോകാനൊന്നും ആർക്കും സാധിക്കില്ല കേട്ടോ. ഒരു ഔദ്യോഗിക ബഹിരാകാശ യാത്രികനാകാനുള്ള 4 ദിവസത്തെ കഠിനമായിട്ടുള്ള പരിശീലനമാണ് ആദ്യഘട്ടം. പിന്നീട് ബഹിരാകാശ പേടകത്തിനുള്ളിലെ സാഹചര്യം നേരിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന യഥാർത്ഥ സിമുലേഷൻ പരിശീലനങ്ങൾ ഏകദേശം 1 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കേട്ടോ. റോക്കറ്റ് വിക്ഷേപണ സമയത്തും അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോഴും അനുഭവപ്പെടുന്ന അമിതമായിട്ടുള്ള ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കാനുള്ള പ്രത്യേക കായിക പരിശീലനം, അതുപോലെ ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി ധാരണ ലഭിക്കുന്നതിനായി നടത്തുന്ന പ്രത്യേക വിമാനയാത്രകൾ, അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ശരീരത്തിനുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങളെ എങ്ങനെ നേരിടണമെന്നുമുള്ള ബോധവൽക്കരണം, അങ്ങനെ നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങളാണ് കേട്ടോ. ഇനി 5ാം ദിവസത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ ബഹിരാകാശത്തേക്ക് ഒരു സ്വപ്ന കുതിപ്പ്. പരിശീലനം പൂർത്തിയാകുന്നതോടെ യാത്രികർ 5ാം ദിവസം അവരുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ അനുഭവം ഏറ്റുവാങ്ങാൻ ഒരുങ്ങുന്നു. വെർജിൻ ഗലാക്റ്റിക്കിന്റെ ബഹിരാകാശ പേടകത്തിൽ യാത്ര തിരിക്കുന്ന യാത്രികർ ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് ബഹിരാകാശത്തിന്റെ അതിർത്തിയിലെത്തുന്നു. ഇനി എല്ലാവർക്കും കോമൺലി ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഉയർന്ന ചെലവെന്ന്. 7.29 കോടി എന്ന തുക സാധാരണക്കാർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഈ മേഖലയിലെ ചില പ്രധാന ഘടകങ്ങളാണ് ഇതിന് ഇത്രയും റേറ്റ് കൂട്ടുന്നത്. 1ാമത്തെ കാര്യം അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. റോക്കറ്റുകളുടെയും സ്പേസ് ക്രാഫ്റ്റുകളുടെയും നിർമ്മാണത്തിനും പരിപാലനത്തിനുമുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ചെലവ് വരുന്നുണ്ട്. അതുപോലെ രാജ്യാന്തര തലത്തിലുള്ള വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സുരക്ഷാ പരിശോധനകളും 4 ദിവസത്തെ തീവ്ര പരിശീലനങ്ങളും, അതും ഒരു സമയം വളരെ കുറച്ചു പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ വിക്ഷേപണത്തിനും ആവശ്യമായിട്ടുള്ള ഇന്ധനത്തിന്റെയും സുരക്ഷാ സജ്ജീകരണങ്ങളുടെയും ചെലവുകൾ, അങ്ങനെയൊക്കെയാണ് ഈ ചെലവുകളുടെ റേറ്റിന്റെ കാര്യത്തിൽ വരുന്ന മാറ്റം. ചൈനയിലെ ട്രാവൽ പ്ലാറ്റ്ഫോമിൽ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും

ഇപ്പോൾ തന്നെ പണമടച്ച് വിമാനത്തിൽ കയറാൻ കഴിയില്ല. ബഹിരാകാശ വിനോദസഞ്ചാരം എന്നത് ഒട്ടേറെ സർക്കാർ അനുമതികൾക്കും സുരക്ഷാ പരിശോധനകൾക്കും വിധേയമായ ഒന്നാണ്. യാത്രക്കാരുടെ യാത്രാ തീയതികൾ, കൃത്യമായ പാക്കേജ് വിവരങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, ബുക്കിംഗ് റദ്ദാക്കിയാൽ പണം തിരികെ ലഭിക്കുന്ന രീതി എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കമ്പനി ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷ. അപ്പൊ എന്നാലും ഇനിയും ഒരുപാട് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ടേക്ക് എ ബ്രേക്കിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: യെസ്, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജി സുൽത്താന. നമ്മളൊക്കെ ഭയങ്കര ഭക്ഷണ പ്രേമികളാണല്ലേ. എന്നാൽ ചില ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യും, എന്താ ഞാൻ കഴിക്കുന്ന ഫുഡിനൊന്നും ടേസ്റ്റ് ഇല്ലാതെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ടേസ്റ്റ് ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചില 5 പിഴവുകൾ ഒഴിവാക്കിയാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടും. യെസ്, പാചകത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും വിഭവത്തിന്റെ രുചിയെയും ഗുണമേന്മയും ബാധിച്ചേക്കാം. തവയിൽ ഒട്ടിപ്പിടിക്കുന്ന ദോശയും കട്ടിയുള്ള ചപ്പാത്തി, രുചിയില്ലാത്ത പരിപ്പ് കറിയും എല്ലാം പാചകത്തിൽ തുടക്കക്കാരായവരെ മാത്രമല്ല അനുഭവ സമ്പന്നരെ പോലും ചിലപ്പോൾ വലിക്കാറുണ്ട്. ചേരുവകൾ ചേർക്കുന്ന സമയം, തീയുടെ ക്രമീകരണം, വേവിക്കുന്ന സമയം തുടങ്ങി ഓരോ ചെറിയ ഘടകവും വിഭവത്തിന്റെ രുചിയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. ആദ്യത്തേതാണ് ദോശ കല്ലിൽ ഒട്ടിപ്പിടിക്കുന്നത്. ദോശ ചുടുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കുന്നത് പലരുടെയും ഒരു പരാതിയാണല്ലേ. തവയുടെ താപനില, തവയുടെ പരുവം, മാവിന്റെ പാകം, പുളിപ്പ് എന്നിവയിലെ വ്യത്യാസങ്ങളാണ് ഇതിന് പ്രധാന കാരണമെന്ന് പറയുന്നത്. ദോശക്കല്ലിന്റെ ചൂട് കൃത്യമായിരിക്കണം. മാവ് കോരി ഒഴിച്ച് എളുപ്പത്തിൽ പരത്താനും അതേസമയം പരത്തുന്നതിന് മുൻപേ വെന്ത് തുടങ്ങാത്ത വിധവും മിതമായ ചൂടാണ് വേണ്ടത്. ശരിയായി സീസൺ ചെയ്ത കാസറ്റ്, അയൺ, തവ ഇതിന് ഏറ്റവും അനുയോജ്യമാണ് കേട്ടോ. അടുത്തതാണ് ചപ്പാത്തി കട്ടിയായി പോകുന്നത്. ചപ്പാത്തി മൃദുവാകാതെ വരണ്ട് കട്ടിയാകുന്നതിന് പ്രധാന കാരണം മാവ് കുഴിക്കുമ്പോഴുണ്ടാകുന്ന ഈർപ്പക്കുറവോ തവയിലിട്ട് അമിതമായി വേവിക്കുന്നതോ ആണ്. മാവ് കുഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മൃദുവും വഴക്കമുള്ളതുമായ പരുവത്തിലാക്കുക. മാവ് കുഴിച്ച ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇത് മാവ് വെള്ളം ആഗിരണം ചെയ്യാനും പരത്തുന്നത് എളുപ്പമാക്കാനും ഹെൽപ്പ് ചെയ്യും. കുഴിച്ച മാവ് കയ്യിൽ തൊടുമ്പോൾ മിനുസമുള്ളതും മൃദുവായതുമായിരിക്കണം. വളരെ കട്ടിയുള്ളതോ ഒട്ടിപ്പിടിക്കുന്നതോ ആകരുത്. പരത്തുമ്പോൾ ആവശ്യത്തിന് മാത്രം പൊടി വിതറുക. അധികം മാവ് വിതറിയാൽ ചപ്പാത്തി വരണ്ടു പോകാനും സാധ്യതയുണ്ട്. അടുത്തതാണ് അരി വെന്ത് കൊഴിഞ്ഞു പോകുന്നത്. ചോറോ ബിരിയാണിയോ തയ്യാറാക്കുമ്പോൾ അരിമണികൾ വേർപെട്ട് നിൽക്കാതെ കൊഴിഞ്ഞു പോകുന്നത് വെള്ളത്തിന്റെ അളവ് കൂടുമ്പോഴോ വേവിക്കുമ്പോഴും അമിതമായി ഇളക്കുമ്പോഴോ ആണ്. പൊതുവായ അളവുകൾക്ക് പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന അരിയുടെ ഇനത്തിനും പാചക രീതിക്കും അനുയോജ്യമായ വെള്ളത്തിന്റെ അനുപാതം പാലിക്കുക. അരി വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അമിതമായി ഇളക്കരുത്. ഇളക്കുമ്പോൾ അരിയിലെ സ്റ്റാർച്ച് പുറത്തു വരികയും അരിമണികൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. വെന്ത ശേഷം പാത്രം അടുപ്പിൽ നിന്ന് മാറ്റി വിളമ്പുന്നതിന് മുൻപ് കുറച്ച് സമയം അനക്കാതെ വെക്കുന്നത് ചോറ് വേർപെട്ട് നിൽക്കാനും ഹെൽപ്പ് ചെയ്യട്ടോ. മറ്റൊന്നാണ് പരിപ്പ് കറിക്ക് രുചി കുറയുന്നത്. പരിപ്പ് വെന്ത് കിട്ടുന്നത് കൊണ്ട് മാത്രം കറി രുചികരമാകണമെന്നില്ല. പരിപ്പ് വേവിക്കുന്നതിലുപരി ഇതിന് രുചിയും സുഗന്ധവും നൽകുന്നത് ഇതിന്റെ താളിക്കലാണ്. വെളുത്തുള്ളി, ജീരകം, കടുക്, കറിവേപ്പില, ഉണക്കമുളക്, കായം എന്നിവ എണ്ണയിലോ നെയ്യിലോ മൂപ്പിച്ച് ശരിയായ ഘട്ടത്തിൽ വേവിച്ച പരിപ്പിലേക്ക് ചേർക്കുക. അവസാന ഘട്ടത്തിൽ താളിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ആവശ്യമെങ്കിൽ അല്പം പുളിരസവും ചേർക്കാനൊന്നും മറക്കരുത് കേട്ടോ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളതാണ് ഗ്രേവിയിൽ അമിതമായ എണ്ണ തെളിയുന്നത്. കറി പാകമായി വരുമ്പോൾ അല്പം എണ്ണ തെളിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുകളിൽ അമിതമായി എണ്ണ കെട്ടിക്കിടക്കുന്നത് മസാല കൃത്യമായി വഴറ്റാത്തതിന്റെയോ അല്ലെങ്കിൽ എണ്ണയുടെ അളവ് കൂടിയതിന്റെയോ ലക്ഷണമാണ്. സവാള, തക്കാളി, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവ നന്നായി വഴറ്റുക. ഇതിലെ ഈർപ്പം പൂർണ്ണമായി വറ്റി മസാല പാകമാകുമ്പോൾ മാത്രമേ നല്ല രുചി ലഭിക്കൂ. മസാല പാകം ചെയ്യുമ്പോൾ ആവശ്യമായ അളവിൽ മാത്രം എണ്ണ ഉപയോഗിക്കുക. കറി തയ്യാറാകുമ്പോൾ മിതമായ തീയിൽ സാവധാനം തിളപ്പിച്ച് പരുവപ്പെടുത്തിയാൽ അമിതമായി എണ്ണ തെളിയുന്നത് തടയാട്ടോ. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടറിയുവാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന. ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ പോകണം. ഏതാണെന്നും എന്താണെന്നും ഒക്കെ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. മഴ കാരണം മൺസൂൺ കാലങ്ങളിൽ യാത്രാ പദ്ധതികൾ മാറ്റിവെച്ചവരെ കാത്തിരിക്കുകയാണ് സെപ്റ്റംബർ. കനത്ത മഴയ്ക്ക് ഒരു ശമനം വന്നു തുടങ്ങിയിരിക്കുന്നു. ചെറിയ തെളിച്ചങ്ങൾ ചുറ്റുമെങ്ങും കാണാം. നിറയെ പച്ചപ്പും മനോഹരമായ ഭൂപ്രകൃതിയും ഏതൊരു സഞ്ചാരിയെയും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലേ. അവധിക്കാല സീസണുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സമയത്ത് പല സ്ഥലങ്ങളിലും തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം തിരക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ യാത്രകൾ പോകാൻ ഏറ്റവും മനോഹരമായ ടൈം തന്നെയാണ് സെപ്റ്റംബർ. ആദ്യത്തേതാണ് ഷിംല, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഷിംല. വർഷം മുഴുവനും ധാരാളം വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. സെപ്റ്റംബറിൽ വളരെ മനോഹരമായ കാലാവസ്ഥയാണെന്ന് മാത്രമല്ല തിരക്കും വളരെ കുറവാണ്. അടുത്തതാണ് ബുണ്ടി, രാജസ്ഥാൻ. രാജസ്ഥാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്നത് ജയ്പൂർ, ഉദയ്പൂർ എന്നീ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബുണ്ടി. മൺസൂൺ പിൻവാങ്ങുന്ന സെപ്റ്റംബറില് ബുണ്ടിക്ക് പ്രത്യേക ഭംഗിയാണ്. പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും തണുത്ത കാലാവസ്ഥയും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കോട്ടകൾ, പടിക്കെട്ടുകൾ, കൊട്ടാരങ്ങൾ, തടാകങ്ങൾ എന്നിവയാണ് ബുണ്ടിയിലെ പ്രധാന ആകർഷണങ്ങൾ. അടുത്തതാണ് സപുതാര, ഗുജറാത്ത്. ഗുജറാത്തിന്റെ ഒരേ ഒരു ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള സപുതാര സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം കൂടിയാണ് സെപ്റ്റംബർ. മൺസൂൺ കാലം കഴിഞ്ഞതിനാൽ നിറഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളും മനോഹരമായ കാലാവസ്ഥയും സഞ്ചാരികളെ ഇവിടേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിന്റെ കാര്യം എടുക്കാനാണെങ്കിൽ മൂന്നാറാണല്ലോ ബെസ്റ്റ്. മൂന്നാറിന്റെ പ്രധാന ആകർഷണം ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ്. മൂടൽ മഞ്ഞ് മൂടിയ താഴ്വരകളും അതിമനോഹരമായ പ്രകൃതിയും സഞ്ചാരികളെ ഇവിടേക്ക് ഡേ ബൈ ഡേ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. മഴക്കാലം കഴിഞ്ഞെത്തുന്ന സെപ്റ്റംബർ മൂന്നാർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈമാണ്. ഈ സമയത്ത് ഈ സുഖകരമായ കാലാവസ്ഥ കാഴ്ചകൾ കൂടുതൽ മനോഹരമാക്കും. ഇരവികുളം ദേശീയോദ്യാനം സന്ദർശിക്കാനും ബോട്ട് സവാരി നടത്താനും തേയിലത്തോട്ടങ്ങൾ സന്ദർശിക്കാനും സഞ്ചാരികൾക്ക് അവസരമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ടേക്ക് ഇറ്റ് ഈസി, അല്ലെങ്കിൽ ജീവിതം വളരെ സിമ്പിൾ അല്ലേ എന്നൊക്കെ. പകൽ വെളിച്ചത്തിൽ തിരക്കുകൾക്കിടയിൽ ഓടുമ്പോൾ നമ്മളും അങ്ങനെ വിശ്വസിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഈ രാത്രിയുടെ നിശബ്ദതയിൽ പുറം ലോകത്തിൻ്റെ ബഹളങ്ങളില്ലാതെ നമ്മൾ നമ്മിലേക്ക് തന്നെ ചുരുങ്ങുമ്പോൾ മനസ്സിലാവും ജീവിതം അത്ര സിമ്പിളായ ഒരു സമവാക്യമല്ല എന്ന്. പറയാതെ പോയ വാക്കുകൾ, ഉള്ളിലൊതുക്കിയ സങ്കടങ്ങൾ, ലോകത്തെ കാണിക്കാൻ വേണ്ടി മാത്രം ചുണ്ടിലണിഞ്ഞ ചില പുഞ്ചിരികൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ജീവിതം എത്ര സങ്കീർണമാണെന്ന് നാം തിരിച്ചറിയുന്നു. ഒരു നേർരേഖയിലൂടെ പോകുന്ന ഒന്നല്ല മനുഷ്യൻ്റെ ജീവിതം, മറിച്ച് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും അപ്രതീക്ഷിത വളവുകളും തിരിവുകളും നിറഞ്ഞ അതിമനോഹരമായ എന്നാൽ സങ്കീർണമായ ഒരു യാത്രയാണിത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം ലൈഫിനെ മനോഹരമാക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പ്രണയം ജീവിതത്തെ ഏറ്റവും സങ്കീർണമാക്കുന്ന ഒരു വികാരം കൂടിയാണ്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള വെറുമൊരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല അത്. കാത്തിരിപ്പിൻ്റെ വേദന, ഒരു ചെറിയ നോട്ടം കൊണ്ട് പോലും ഹൃദയത്തിലുണ്ടാക്കുന്ന ആനന്ദം, പരസ്പരം മനസ്സിലാകാതെ പോകുന്ന ചില നിമിഷങ്ങൾ, ഇതെല്ലാം പ്രണയത്തിലുണ്ട്. ചിലരെ നമ്മൾ ജീവനതുല്യം സ്നേഹിക്കും, പക്ഷേ അവർക്കൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും ചില ഓർമ്മകൾ നമ്മളെ വിട്ടുപോവില്ല. പിരിഞ്ഞു പോവാൻ ആയിരം കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കാൻ ഒരു ചെറിയ കാരണം തേടുന്നതാണ് പ്രണയം. സ്നേഹിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ സ്നേഹത്തെ അതിൻ്റെ എല്ലാ ആഴങ്ങളോടും കൂടി നിലനിർത്തി കൊണ്ടുപോവുക എന്നത് ഒട്ടും സിമ്പിളായ ഒരു കാര്യമല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സൗഹൃദം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ആരുടെ മുന്നിലും അഭിനയിക്കേണ്ടതില്ലാത്ത നമ്മുടെ യഥാർത്ഥ മുഖം കാണിക്കാൻ കഴിയുന്ന ഒരിടം. എന്നാൽ കാലം കടന്നു പോകുമ്പോൾ ആ സൗഹൃദങ്ങളും എത്രത്തോളം സങ്കീർണമാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരണം വരെ ഒന്നിച്ചുണ്ടാകും എന്ന് വാക്ക് നൽകിയ പലരും ഇന്ന് കോണ്ടാക്റ്റിലെ വെറും നമ്പറുകൾ മാത്രമായി മാറിയിട്ടുണ്ടാവും. സമയമില്ലായ്മ, ചില ചെറിയ ഈഗോകൾ, പറയാൻ മടിച്ച സോറികൾ, ഇവയൊക്കെ എത്ര എത്ര സൗഹൃദങ്ങളെയാണ് നമ്മിൽ നിന്ന് അകറ്റിയത്. ഒരു കാലത്ത് പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞിരുന്നവർ ഇന്ന് ഒരു മെസ്സേജ് അയക്കാൻ പോലും രണ്ടു വട്ടം ചിന്തിക്കുന്നു. ബന്ധങ്ങൾ എളുപ്പത്തിൽ തുടങ്ങാം, പക്ഷെ അത് മനസ്സിലാക്കി കൂടെ കൊണ്ടുപോവുക എന്നത് ഒരിക്കലും അത്ര സിമ്പിളല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളിന്ന് പകൽ കണ്ടുമുട്ടിയ നമ്മളോട് ഏറ്റവും ഉച്ചത്തിൽ ചിരിച്ച് സംസാരിച്ച ഒരു വ്യക്തി ഒരുപക്ഷെ ഈ രാത്രിയിൽ കണ്ണീരോടെയാകാം ഉറങ്ങാൻ പോകുന്നത്. ഓരോ മനുഷ്യരും അവർക്ക് മാത്രം അറിയാവുന്ന, മറ്റാരോടും പറയാൻ കഴിയാത്ത വലിയൊരു യുദ്ധം ഉള്ളിൽ നേരിടുന്നുണ്ട്. തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ പലതും. എല്ലാവരോടും ആം ഫൈൻ എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ആ ഒറ്റവാക്കിന് പിന്നിൽ ഒളിപ്പിച്ചു വെക്കുന്ന സങ്കടങ്ങളുടെ കടൽ എത്ര വലുതാണെന്ന് അത് അനുഭവിച്ചവർക്ക് അറിയും. പുറമേ കാണുന്ന ശാന്തതയല്ല ഈ മനുഷ്യൻ്റെ ജീവിതം. ഉള്ളിലെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച് നാളെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രതീക്ഷയിൽ പിടിച്ചു നിൽക്കുന്ന ആ പോരാട്ടം അത്ര സിമ്പിളായ ഒന്നല്ല. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിലൊന്ന് ലെറ്റിംഗ് ഗോ, അഥവാ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്നതാണ്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഉപദേശമാണ്, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ അതങ്ങ് മറന്നേക്കെന്ന്. ഒരു സ്വിച്ച് ഇടുന്ന പോലെ ഓഫ് ചെയ്യാൻ കഴിയുന്നതാണോ നമ്മുടെ ഓർമ്മകളും വികാരങ്ങളും? അല്ല, ചില ഓർമ്മകൾ നമ്മളെ അദൃശ്യമായ ചങ്ങലകളാൽ പിന്നോട്ട് വലിക്കും. നമ്മളെ വേദനിപ്പിച്ചവരെ, അല്ലെങ്കിൽ നമ്മൾ ജീവനതുല്യം സ്നേഹിച്ചവരെ മറന്നുകളയാൻ വർഷങ്ങളുടെ സമയമെടുത്തേക്കാം. ഉള്ളിലെ മുറിവുണക്കുക എന്നത് ഒരുപോലെ പോകുന്ന ഒരു പ്രക്രിയയല്ല. ചില ദിവസം നമ്മൾ എല്ലാം മറന്നെന്ന് തോന്നും, അടുത്ത ദിവസം ഒരു പാട്ടോ ഒരു മണമോ മതി നമ്മളെ വീണ്ടും പഴയയിടത്തേക്ക് കൊണ്ടുപോകാൻ. മുന്നോട്ട് നടക്കാൻ തീരുമാനിക്കുന്ന ഓരോ അടിയും വലിയൊരു സങ്കീർണതയെ മുറിച്ചു കടന്നാണ് സംഭവിക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ജീവിതം വളരെ സിമ്പിളായിരുന്നെങ്കിൽ നമ്മളെപ്പോഴേ ബോറടിച്ചു പോയന് അല്ലെ? ഒരു വരി തെറ്റാതെ എഴുതിയ പുസ്തകം വായിക്കാൻ ആർക്കാണ് താല്പര്യം? ഒരുപാട് കയറ്റിയിറക്കങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഇടകലർന്നു വരുമ്പോഴാണ് ലൈഫിന് ഒരർത്ഥമുണ്ടാകുന്നത്. സങ്കീർണതകൾ നിറഞ്ഞ ഈ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും വലിയ വിലയുണ്ട്. തോൽവികൾ ഉള്ളതുകൊണ്ടാണ് വിജയത്തിന് ഇത്ര മധുരം. ആരെങ്കിലും നമ്മെ ചേർത്ത് പിടിച്ച് ഞാനല്ലേ കൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ അലിഞ്ഞു പോകുന്നത് ഈ ജീവിതം ഇത്രത്തോളം സങ്കീർണമായതുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ഈ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥകളെ അതിൻ്റേതായ രീതിയിൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്, സങ്കീർണമാണ്. പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒന്നാണ്. എന്നാൽ അതാണ് അതിൻ്റെ യഥാർത്ഥ ഭംഗി. നമ്മൾ ചിരിച്ച ചിരികൾ, ഒഴുക്കിയ കണ്ണീരുകൾ, കൈവിട്ടുപോയ സൗഹൃദങ്ങൾ, നെഞ്ചോട് ചേർത്ത പ്രണയങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ ഈ നമ്മൾ. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു ലൈഫിനായി ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക. പകരം ജീവിതം നൽകുന്ന സങ്കീർണതകളെയും വെല്ലുവിളികളെയും ഫേസ് ചെയ്യാനുള്ള ആ ധൈര്യത്തിനായിട്ട് ആഗ്രഹിക്കുക. ജീവിതം അത്ര സിമ്പിളല്ലെങ്കിലും അത് ജീവിച്ച് തന്നെ തീർക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെയല്ല സ്വരം പാടൂ.
2: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
1: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.